ഹത്യാ ദിവാസ്, കോൺസ്റ്റിറ്റ്യൂഷൻ മർഡർ ഡേ എന്ന് പറഞ്ഞ ആ ഒരു ദിവസം കൂടി ഇന്നാണ് കേട്ടോ. അടിയന്തരാവസ്ഥയുടെ ദിനങ്ങൾ ഓർമ്മിപ്പിച്ച് ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നു എന്നുള്ളതും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഇതാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ. ഓക്കേ, അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു ദിവസത്തെ ഒരു പ്രത്യേകതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഇതാ മെസ്സേജുകളൊക്കെ നമുക്ക് വന്നു തുടങ്ങി. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് കേട്ടോ. മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഇടം അത് എത്ര ആഡംബരപൂർണമാണെങ്കിലും ഒരു കാരാഗ്രഹം തന്നെയാണ്. ഭൂമിയിലെ നമ്മുടെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നാമത്തെ പരിഗണന എപ്പോഴും അമ്മയ്ക്കും അച്ഛനുമായിരിക്കണം. അവരുടെ പ്രാർത്ഥനയും വിയർപ്പുമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടാ, സുലൈ ചേട്ടനും ശുഭദിനം നേരുകയാണ്. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ആശംസകളൊക്കെ ഇതാ ഇങ്ങനെ വന്നോട്ടെ, ഒഴുകിക്കോട്ടെ. നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ നല്ല നല്ല പാട്ടുകളും ഒപ്പം വിശേഷങ്ങളും വിശ്വസമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ ഇതാ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടു അല്ലെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു ചെർമിനാർ എന്ന ചിത്രത്തിലെ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത കോളറല്ല, നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതാരാണെന്ന് അറിയണ്ടേ? യെസ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ഇന്നും അടിച്ചെടുത്തു. എന്തോ ഒരു വാശി പോലെയാണ്. അതെ, ചുമ്മാ. ഓക്കെ, അനിൽ ചേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
1: രണ്ടുപേരുണ്ട്, രണ്ടുപേരും എന്റെ കൂടെ പഠിച്ചവരാണ്. റാണി ആൻഡ് കിരൺ. രണ്ടുപേരും ഒമ്പതാമത്തെ.
0: റാണിയും കിരണും?
1: കിരണും.
0: ഓക്കെ, ഒൻപതാമത്തെ വിവാഹ വാർഷികം. എന്നിട്ട് വിളിച്ച ആശംസയൊക്കെ പറഞ്ഞോ.
1: ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഒരാൾ എന്റെ കൂടെ ആറാം ക്ലാസ് വരെ പഠിച്ച, പിന്നെ ഞാൻ ഒരു ക്ലാസ് തോറ്റു പോയായിരുന്നു. അപ്പൊ വന്നു റാണി എന്റെ കൂടെ.
0: ആ ഒരു സുഹൃത്ത് ബന്ധം വരുന്ന വഴിയേ അല്ലേ. ഓക്കെ ചേട്ടാ. ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂല.
1: ആണല്ലേ?
0: അതെ അതെ അതെ, ചെറുത് ആണേ ആണേ. ഓക്കെ, ഇന്നലെ എത്ര?
1: ഓ,
0: എനിക്ക് വയ്യ. ശരി, ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കിരണും റാണിയും നമുക്ക് രണ്ടു പേർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് ഒരുപാട് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അന്വേഷണം അതുപോലെ ആശംസയൊക്കെ നേരിട്ട് അറിയിച്ചേക്കാം. ഓക്കെ, ദക്ഷ. ഓക്കെ, ദക്ഷക്കുട്ടിക്കും ഇന്നത്തെ ദിവസത്തിന്റെ, ഇന്നത്തെ മാത്രമല്ല എല്ലാ ദിവസങ്ങളും അടിപൊളിയാവട്ടെ. ഓക്കെ, അനിൽ ചേട്ടാ, അനിൽ ചേട്ടനും നല്ല ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, ശരി. അപ്പോ ദാ നമ്മളിപ്പോ വിളിച്ചത് അനിൽ ചേട്ടനാണ്. അനിൽ ചേട്ടന്റെ ഫ്രണ്ട്സായ റാണി, കിരൺ, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മുടെ ആശംസകൾ അവർക്ക് നേരാം. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്. ആ, ദാ വന്നു, ദേ പോയി. ഓക്കെ, അപ്പോ ഇതുപോലെ ആശംസകളൊക്കെ വേഗം വേഗം പോന്നോട്ടെ. സമയം 7 മണി കഴിഞ്ഞ് 14:03 ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് അമൃത.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: മഞ്ജു ചാത്തങ്കരി.
0: മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഇന്ന് അല്ലേണം വിളിക്കുന്നതിന് മുമ്പ് വിളിക്കണം, കൊറേ പേരായി ട്രൈ ചെയ്തൊന്നും നമ്മുടെ ദിവസം ആക്കണം വിചാരിച്ചതാ.
0: ഐശ്വര്യം കൊണ്ട് അനിൽ ചേട്ടൻ ഇങ്ങെത്തി. ഓക്കെ, മഞ്ജുച്ചി സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പറയുന്ന ആശംസ ആർക്കാണ്?
2: ഇന്ന് മോടെ ബർത്ത്ഡേ ആണ്.
0: ഓ, അടിപൊളി. ആ,
2: അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
0: കുഞ്ഞിന്റെ പേരെന്താണ്?
2: അഭിരാമി. വീട്ടിൽ അമ്മൂന്ന് വിളിക്കും.
0: ഓ ശരി ശരി, അമ്മുക്കുട്ടി. ആ ഓക്കെ, ആ കൊടുത്തോ കൊടുത്തോ.
3: ഹലോ,
0: ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മുക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി. അമ്മുക്കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
3: 4.
0: ഓ, 4 ക്ലാസ്സില്. ചേച്ചിയാണ്, വലിയ ചേച്ചി. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് ബർത്ത്ഡേ ആയിട്ട്? തകർക്കുവാണോ, അടിച്ചു പൊളിക്കാൻ പോവാണോ? ഓ, എനിക്ക് വയ്യ. അപ്പൊ എപ്പോഴാണ് കേക്ക് കട്ടിംഗ് ഒക്കെ? എപ്പോഴാണ്? വൈകിട്ട്. ഇന്ന് തകർക്കോ? ഓ, അടിപൊളി. ഞങ്ങള് വരട്ടെ? വരാ. ഓക്കെ മോനെ, അപ്പോ ഹാപ്പി ബർത്ത്ഡേ. ഇനിയും ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് ഉയരങ്ങൾ, പഠിക്കാനാണെങ്കിലും പഠനത്തിലാണെങ്കിലും അതുപോലെ കലയിലാണെങ്കിലും കലാപരമായിട്ടൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ. മിടുക്കിയായിട്ട് വരണം കേട്ടോ. ഓക്കെ, ആർക്കാ? എനിക്കോ? ആ, എനിക്ക് സുഖമായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. ഓക്കെ അമ്മുക്കുട്ടി, അപ്പോ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. മിടുക്കിയായിട്ടിരിക്കെ കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. ദേ കട്ടായി പോയി മഞ്ജു ചേച്ചി. അപ്പോ മോൾക്ക് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ മഞ്ജേച്ചിക്കും ഫാമിലിക്കും. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്കൊന്ന് പോകാം. യെസ്, നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ഉഷ ചേച്ചിയുടേതാണ്. ഹായ് ഹലോ മോളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഉഷാദാസ് വാഴപ്പള്ളി. ഇന്ന് 8-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്റെ നാത്തുവിന്റെ മകൾ ലക്ഷ്മി ആൻഡ് സനുരാജ് ഇവർക്ക് ആശംസകൾ നേരുന്നു. പിന്നെ ഇന്നലെ ഹാപ്പി പിറന്നാൾ ആഘോഷിച്ച ആകാശ് ആൻഡ് ആദിത്യൻ ഈ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ഇന്ന് പിറന്നാൾ ആൻഡ് വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഉഷ ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. ഉഷ ചേച്ചിയുടെ നാത്തുവിന്റെ മകൾ ലക്ഷ്മിയുടെയും അതുപോലെ സനുരാജ് രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും രണ്ടുപേർക്കും നേരുകയാണ്. സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചങ്ങോട്ട് മുന്നോട്ട് പോകുക. എല്ലാ പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അതുപോലെ ഇന്നലെ ആകാശിൻ്റെ ആദിത്യൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ആകാശ് ആദിത്യൻ ഞങ്ങളുടെ എൻ്റെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, എല്ലാ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉഷ ചേച്ചിക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലിലികുട്ടി ചേച്ചിയാണോ? ആ, പറഞ്ഞോളൂ. ഇന്ന് ആശംസ ആർക്കാണ്?
4: ആശംസ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു കൊച്ചു അതിഥികളെ വന്നിട്ടുണ്ട്.
0: ഓ, അടിപൊളി. ആ,
4: അപ്പോ ആ കുഞ്ഞു വവയ്ക്ക് നല്ലൊരു ആശംസ. കാരണം ലോകം ആദ്യമായിട്ട് ഇന്നലെ കാണാനിടയായി. മോളാണ്. അപ്പൊ മോൾക്ക് നല്ലൊരു ജന്മദിന ആശംസ. കാരണം ഇന്നലെ ജനിച്ചതല്ലേ ഉള്ളോ.
0: ഇന്നലെ രാത്രി ആണല്ലേ. അമ്മ അമ്മയും അമ്മ സുഖമായിട്ടിരിക്കുന്നോ?
4: സുഖമായിട്ടിരിക്കുന്നു മോളെ.
0: ഓക്കെ, അത് അമ്മയും കുഞ്ഞും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു അല്ലേ. ഓ ശരി.
4: ഇന്നലെ എനിക്ക് ഏറ്റവും സന്തോഷം, ഇന്നലെ എന്റെ വലിയൊരു സന്തോഷമുള്ള ദിവസം, ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ് കുമാരി എന്ന പേര്. ഞങ്ങളുടെ തമ്മില് കാണാനിടയായി. അവരുടെ ഷോപ്പിൽ ഞാൻ പോയിരുന്നു. ഇന്നലെ ഒരുപാട് സന്തോഷമായിരുന്നു.
0: ഓ ശരി.
4: അതുപോലെ തന്നെ ഇന്നലെ ഫ്രീ ആയിട്ട് നമ്മുടെ പ്രിയദർശിനി ബസ്സിലൊന്ന് യാത്ര ചെയ്യാൻ സാധിച്ചു.
0: ഓക്കെ.
4: ഇന്നലെ
0: സംഭവിച്ച കാര്യങ്ങളാണ്.
4: ഓക്കെ,
0: അപ്പൊ ഇന്നലെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അല്ലേ.
4: പ്രിയദർശന്റെ കേറി കഴിഞ്ഞ ഉടനെ കൊറേ സന്തോഷം ഉണ്ടായിരുന്നു.
0: ഓക്കെ ചേച്ചി,
4: പിന്നെ കൊറേ സങ്കടമുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഫ്രീ യാത്ര ചെയ്തുകഴിഞ്ഞാൽ കൊറേ ആണുങ്ങൾ കയറി അവർക്കെല്ലാം വളരെ നിരാശയോടെ ഇരിക്കുന്ന കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. അതുപോലുള്ള സ്ത്രീകളായിരുന്നു ബസ്സിനകത്ത് കയറുന്നത്. കയ്യിലൊക്കെ പോയിട്ട് കേറാതില്ലെങ്കിൽ കേറാനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി.
0: ഓ ശരി ചേച്ചി. അപ്പൊ ആദ്യം നമ്മുടെ കുഞ്ഞിന്, അപ്പൊ ഇനിയിപ്പോ അതിഥിയല്ല ഇനി അല്ലേ, ഇനിയിപ്പോ അതിഥിയല്ലല്ലോ.
4: ഓ
0: അതെ അതെ. അപ്പൊ കുഞ്ഞിന് മിടുക്കിയായിട്ട് വളർന്നു വരട്ടെ കേട്ടോ. എല്ലാ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും നേരുന്നു. എല്ലാ മേഖലയിലും തിളങ്ങാനായിട്ട് സാധിക്കട്ടെ. നല്ലൊരു മനുഷ്യനായി വളർന്നു വരട്ടെ അല്ലേ. അതെ അതെ, മനുഷ്യതയായിട്ട് വളർന്നു വരട്ടെ. ഓ ശരി
4: ശരി.
0: ഓക്കെ, അമ്മയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേരുന്നു. അതുപോലെ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും പ്രത്യേക ആശംസകൾ. പിന്നെ കുമാരി ചേച്ചി അല്ലേ, കുമാരി ചേച്ചിയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോ ഇനി ഒരുപാട് ഒരുപാട് ഇതുപോലുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ.
4: നമ്മളെ പ്രേമ ചേച്ചി, നമ്മുടെ എല്ലാവർക്കും, നമ്മുടെ വിജയമ്മ ചേച്ചി, നമ്മളെ എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം. ഇന്ന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ ഉള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മോളെ, പ്രത്യേകിച്ച് മോൾക്കും.
0: ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ലില്ലിക്കുട്ടി ചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് സന്തോഷം കണ്ടെത്താൻ ഇപ്പോൾ കുഞ്ഞ്, അത് ഓക്കെ, അത് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണെങ്കിൽ പോലും, ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു കൂട്ടുകാരിയെ നേരിട്ട് കണ്ടു, ഒരു യാത്ര ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ അല്ലേ, പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ വരട്ടെ എന്നിട്ട് ഞാൻ സന്തോഷിക്കൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതല്ല, നമ്മളൊന്ന് ഒന്ന് മനസ്സ് തുറന്നു വെച്ചാൽ, കണ്ണ് തുറന്നു വെച്ചാൽ, ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ സാധിക്കും, ശരിയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. രാജൻ മുത്തൂർ. രാജൻ ചേട്ടാ പറയൂ, ഇന്നത്തെ ആശംസ.
1: മഞ്ജു.
0: അതെ
1: മഞ്ജുന്റെ മോക്ക് നല്ല
0: ഓക്കെ. പിന്നെ ഓക്കെ രാജൻ ചേട്ടാ. അപ്പൊ രാജൻ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അടിപൊളിയാവട്ടെ ദിവസങ്ങളൊക്കെ കേട്ടോ. ശരി, നമ്മുടെ രാജൻ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പോൾ ആശംസകൾ ഇങ്ങനെ നേരിട്ടും അതുപോലെ മെസ്സേജ് വഴിയും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മെസ്സേജിലേക്കും കോളിലേക്കും ഒക്കെ നമുക്ക് പോകാം ഒരു പാട്ടിന് ശേഷം. മറക്കണ്ട, വിളിച്ചോളൂ 04692730333 എന്ന നമ്പറിലേക്ക്. ദാ വരുന്നു സോങ്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടിലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സിലെ അടുത്ത കാളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, നമസ്തേ മോളെ, ഞാൻ വിജയമ്മ ചേച്ചിയാണ്.
0: വിജയമ്മ ചേച്ചി,
1: എന്തോ
0: എന്തുണ്ട്, എങ്ങനെ ഇരിക്കുന്നു, ആരോഗ്യമൊക്കെ? അങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റട്ടെ കേട്ടോ, പെട്ടെന്ന് തന്നെ. എല്ലാം മാറിയേ, പ്രശ്നങ്ങളൊക്കെ മാറി ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റട്ടെ കേട്ടോ. പിന്നെ
1: റേഡിയോയും കേൾക്കാതെ, ഫോണും സംസാരിക്കാൻ എടുക്കാതെ എല്ലാം ഇവിടായിരുന്നു. എന്റെ വീട്ടിൽ വെച്ചിട്ട് അമ്മ ഞാൻ കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു.
0: അപ്പൊ
1: അതിൽ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കണ്ടിട്ട് സന്തോഷിച്ചൊക്കെ ഇരുന്നു. റെസ്റ്റ് വേണമെന്ന് ശരീരത്തിന്, മോള് മരുമകളെ കാര്യങ്ങളെല്ലാം നോക്കി, അങ്ങനെ എന്നെ പൊന്നു പോലെ നോക്കി, ഇത്രയും ആയി ഇവിടം വരെ വിട്ടിയായി. എന്തോ
0: ആശംസ ആർക്കാണ്?
1: ആശംസ ഇന്ന് ഞാൻ ലില്ലിക്കുട്ടി പറയുന്നതാ കേട്ടോ. ലില്ലിക്കുട്ടി പറഞ്ഞ ആ കൊച്ചു കുഞ്ഞിനെ, അന്ന് ലോകാദ്യമായിട്ട് കണ്ട ആ പൊടി കുഞ്ഞിനെ, പിന്നെ എല്ലാവിധ ആശംസയും വരുന്നു. മോളെ നല്ല മിടുക്കിയായിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ നന്മകളോടും കൂടി വളർന്നു വരാൻ ചെയ്യാൻ ഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ആകാശമോന്റെ ആദിത്യമോന്റെയും പെണ്ണാവായിരുന്നു പറഞ്ഞല്ലോ, അത് ഇപ്പോഴറിയും നേരടി വരൂടെ. അപ്പോ ആ കുഞ്ഞുങ്ങൾക്കും ഭഗവാൻ എല്ലാ വിധത്തിലും ആയുരാരോഗ്യ സൗഖ്യത്തോടെ എല്ലാവരും നന്മകളോടും കൂടി വളർന്നു വരാൻ ആഗ്രഹിക്കുന്നത് ആശംസിക്കുന്നു. എല്ലാ ആശംസകളും നൽകുന്നു. ഇന്ന് വിവാഹം, വെടിയാനശ്രീ, അങ്ങനെയുള്ള എല്ലാ നന്മ എല്ലാം നല്ല മഹോത്സവത്തിനും നല്ലൊരു ആശംസ അതിൽ പറഞ്ഞ അവർക്കും എല്ലാവർക്കും, എന്റെ പ്രിയപ്പെട്ട റേഡിയോ സുഹൃത്തുക്കൾക്കും മുഴുവൻ പേർക്കും, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ലൊരു ആശംസമായിരുന്നു മക്കളെ. സ്റ്റുഡിയോയിലെ എന്റെ മക്കൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും
0: താങ്ക് യു. വിജയമ്മ ചേച്ചി, താങ്ക് യു. അപ്പൊ വിജയമ്മ ചേച്ചിക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് കേട്ടോ. അപ്പോ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് ഓക്കെ ചേച്ചി, ശരി. അപ്പൊ നമ്മുടെ വിജയമ്മ ചേച്ചിയാണ് വിളിച്ചത്, കുറേ ആളുകൾക്ക് ശേഷമാണ് അല്ലെ. അപ്പൊ ചേച്ചിക്ക് നമ്മുടെ പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ നേരാം. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ശുഭദിനം. എല്ലാ പാഠങ്ങളും പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കണമെന്നില്ല, ചില പാഠങ്ങൾ ജീവിതവും ചില പാഠങ്ങൾ ബന്ധങ്ങളും പഠിപ്പിച്ചു തരുന്നു. രാജപ്പൻ ചേട്ടനാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. രാജപ്പൻ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ മൈക്ക് ഫാസ്റ്റ്. സമ്പത്ത്, സൗന്ദര്യം, ഉയർന്ന ജോലി, ഇതൊന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം. വേദനകളില്ലാതെ, അസുഖങ്ങളില്ലാതെ ഓരോ ദിവസവും ഉണരാൻ കഴിഞ്ഞാൽ അതിലും വലിയ ഒരു അനുഗ്രഹം ഒന്നുമില്ല ഈ ലോകത്ത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ഇന്നും പതിവ് പോലെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ഏടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ ഗീത ചേച്ചി പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: പ്രതിഷ്ഠാദിന മഹോത്സവമാണേ.
0: ഓക്കെ.
2: പാകണ്ടനാമജവും എല്ലാം ഉണ്ട്. രാവിലെ പോയി, വൈകിട്ട് വിളി, 4 മണിക്ക് ചെലപ്പോഴേ കാണും ഞാന്.
0: ഓ ശരി.
2: അപ്പൊ അതിന് ഒരാശംസ അവിടെ വരുന്ന എല്ലാവർക്കും. ഞങ്ങളുടെ ഒരു വനിതാ സമാജമുണ്ട്, 10-18 പേരുണ്ട്. അവിടെ വരുന്നവർക്കും എല്ലാവർക്കും ഒരാശംസ നേരുന്നു. എല്ലാവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. പിന്നെ അതുപോലെ ഇന്ന് മഞ്ജു
0: ചാത്തങ്കരി,
2: മകൾക്ക് ഒരു ആശംസ നേരുന്നു.
0: ഓക്കെ.
2: ലില്ലിക്കുട്ടി പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു മാവ ഉണ്ടായിരുന്നു. അപ്പൊ ആ കുഞ്ഞിന് ഒരാശംസ നേരുന്നു. നല്ല കുഞ്ഞായിട്ട് വളർന്ന് വളർന്ന് വളർന്ന് നല്ല ഒരു മകളായി പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ ആയി നല്ല നില, ഉയർന്ന നിലയിൽ കൊടുത്ത് ആകട്ടെ, ആയുസ് ആരോഗ്യം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ വിജയമ്മ ചേച്ചിയുടെ ഒരുപാട് നാള് കൊടുക്കുന്നു. ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ. കൊറേ കാലം ഇതുപോലെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോരം കൂട്ടുകാർക്കും, അമൃതം മോൾക്കും, റേഡിയോ എല്ലാ കൂട്ടുകാർക്കും, വൻഷി കൃഷ്ണകുമാറും ഞങ്ങള് ഈ റേഡിയോ എല്ലാം കണ്ടുമുട്ടാം.
0: ശരി ശരി. ഓക്കെ ചേച്ചി. അപ്പോ ഗീത ചേച്ചി പറഞ്ഞതുപോലെ ഉത്സവമൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നടക്കട്ടെ, എല്ലാം ഭംഗിയാവട്ടെ. ചേച്ചിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ശരി ചേച്ചി. ഓക്കെ. ഗീത ചേച്ചിയാണ് വിളിച്ചത്, ചുമത്രയിൽ നിന്നും. എല്ലാവർക്കുമുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. പ്രേമ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ദ പവർ ഓഫ് സൈലൻസ്. മൗനം ഒരു ശീലമാക്കൂ, പിന്നെ ഈ ലോകത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പല പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല പരിഹാരം ഒരു പുഞ്ചിരി കലർന്ന മൗനമാണ്. ശുഭദിനം നേരുന്നു. അപ്പോൾ പ്രേമചേച്ചിക്കും ഞങ്ങളുടെ വകയും ശുഭദിനം നേരുന്നു. നല്ല ദിവസങ്ങളാവട്ടെ മുന്നോട്ട്. എല്ലാ പ്രാർത്ഥനകളും ഒപ്പം നേരുന്നു കേട്ടോ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഇത് രാജു.
0: രാജുചേട്ടൻ തോട്ടപ്പുഴയിൽ നിന്നും അല്ലേ? ആ രാജുചേട്ടാ, പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
3: എല്ലാവർക്കും അമൃത കുട്ടിക്ക്, അമൃത കാർത്തിക്ക്, ദീരയ്ക്ക്, റേഡിയോ എല്ലാവർക്കും ആശംസ നേരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലും ഒരു ആശംസ.
0: ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ രാജുചേട്ടനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ഓക്കെ, ശരി. രാജുചേട്ടനാണ് വിളിച്ചത് തോട്ടപ്പുഴയിൽ നിന്നും. രാജുചേട്ടനും ഫാമിലിക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകരുത്. ലക്ഷ്യങ്ങൾ എത്ര ദൂരെയാണെങ്കിലും ക്ഷമയോടെയും പ്രതീക്ഷയോടെയും കഠിനാധ്വാനം തുടരുക. കാത്തിരിപ്പിനൊടുവിലെ വിജയം വളരെ മധുരമുള്ളതായിരിക്കും. ശുഭദിനം നേരുന്നു. വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. അനിലിന്റെ ഫ്രണ്ട്സിനും ആശംസകൾ. റേഡിയോ കൂട്ടുകാർക്കും എല്ലാം നല്ലൊരു ആശംസ നേരുന്നു. അമൃതക്കുട്ടിക്കും ദീപക്കുട്ടിക്കും അപർണക്കുട്ടിക്കും ആശംസകൾ. അമ്മുക്കുട്ടിക്ക് നല്ലൊരു ആശംസ നേരുന്നു. ആകാശിനും ആദിത്യനും ബർത്ത്ഡേ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുമത്രയിൽ നിന്നും മിനിച്ചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മിനിച്ചേച്ചിക്കും മുന്നോട്ട് നല്ല നല്ല ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, കുമാരിയാണ്.
0: ഗുഡ് മോർണിംഗ് കുമാരി ചേച്ചി, പറയൂ. കുമാരി ചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
4: നമ്മുടെ ആകാശകുട്ടന്മാർക്ക് ഒരു നല്ല ആശംസ. പിന്നെ ഒരു നമ്മുടെ ലോകത്തിലേക്ക് ലോകം അറിയാൻ ഒരു കുഞ്ഞുവാവ് വന്നല്ലോ,
0: ആ
4: കുഞ്ഞുവാവിക്കും. പിന്നെ ഒരു കുഞ്ഞിന്റെ പറഞ്ഞില്ല, ആ കുഞ്ഞു
0: അമ്മുക്കുട്ടി.
4: പിന്നെ എല്ലാവർക്കും, നമ്മുടെ വിജയമ്മ ചേച്ചിക്കും എല്ലാവർക്കും ഒരു നല്ല ആശംസ.
0: ഓ ശരി, ഓക്കെ, ഇത്രയാണ്. അപ്പോൾ കുമാരി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഓക്കെ, ഇതൊന്നും കേക്കണ്ട, വന്നു പറഞ്ഞു പോയി, നമ്മുടെ ആശംസയൊന്നും വേണ്ട. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ഇത് അയച്ചിരിക്കുന്നത് നമ്മുടെ ആന്റണി ചേട്ടനാണ് കേട്ടോ. യെസ്, ഗുഡ് മോർണിംഗ് അമൃത. വറ്റി വരണ്ടുണങ്ങിയ നെൽപ്പാടങ്ങൾ ഫുട്ബോൾ മൈതാനമാക്കി മാറ്റി കാൽപന്ത് കളിച്ച ബാല്യകാല ഓർമ്മകൾ. 1973 തൊട്ടടുത്ത് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുന്ന വാർത്ത റേഡിയോയിലൂടെ കേട്ട ഓർമ്മകൾ. ഇന്ന് അങ്ങ് ദൂരെ മെക്സിക്കോയിൽ നടക്കുന്ന ലോകകപ്പ് മത്സരം മുറിക്കുള്ളിലിരുന്ന് കാണാൻ കഴിയുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ. പക്ഷേ എന്റെ ജീവിതത്തിൽ മാറ്റമില്ലാത്തതായി ഒന്നുണ്ട്. ബ്രസീൽ ടീമിനോടുള്ള ഒരു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ബ്രസീൽ മത്സരം കാണാൻ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റു, കളി കണ്ടു. 3 ഗോളിന് ബ്രസീൽ ജയിച്ചത് തുടർന്ന് എനിക്ക് ജോലി ചെയ്യാൻ ആവേശം നൽകി. ജോലി തുടരുന്നതിനിടെ ഒരു ശുഭദിനവും നേരുന്നു. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, അപ്പോൾ കട്ട ബ്രസീൽ ഫാനാണല്ലേ. ശരി, അപ്പം ഇതുപോലുള്ള ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആന്റണി ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്.
5: വെരി ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: വീണ്ടും ഗുഡ് മോർണിംഗ്. ബഷീർക്ക, ആലപ്പുഴ.
0: ബഷീർക്ക, പറയൂ, ജോലിയുടെ ഇടയിലാണല്ലേ? നാല് വീടും കൂടി. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇന്ന് ആശംസ ആർക്കാണ്?
5: ഇന്ന് നമ്മുടെ വിശേഷം വന്നിട്ട് നമ്മുടെ ഒരു കുഞ്ഞു വാവിക്കുന്ന വിശേഷം പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ അഞ്ചേട്ടൻ പറഞ്ഞ കുട്ടിക്കും അതേപോലെ പെരുന്നാൾ ആശംസ. പിന്നെ അമ്മക്കുട്ടിക്കും ഒരു പെരുന്നാൾ ആശംസ പറയണം. അതോടൊപ്പം തന്നെ ആകാശ ആദിത്യ ഇന്നലെ കഴിഞ്ഞ ആ കുട്ടികൾക്കും നല്ലൊരു വിശേഷം പറയണം പെരുന്നാള്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതമാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രസീല നല്ല ടീം ജയിച്ചിരിക്കുകയാണ്. 3 ഗോളിന് ബ്രസീൽ ജയിച്ചു. ഞങ്ങളുടെ നെയ്മർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിശക്തമായി നെയ്മർ എല്ലാ കളിയിലും ഇറങ്ങണം, ഞങ്ങൾ അടിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്.
0: ശക്തമായി തന്നെ ഞങ്ങൾ നേരിടുമെന്ന് ആണോ? ഓക്കെ, അപ്പൊ ബഷീർക്ക, ഈ ഒരു എനർജി, ഈ ഒരു ഊർജം, ഈ ഒരു സന്തോഷം എന്നും നിലനിൽക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ, ശരി, ഓക്കെ ചേട്ടാ. ബഷീർക്കെയാണ് വിളിച്ചത്, അടുത്തൊരു ബ്രസീൽ ഫാൻ. അപ്പോ ഈ ഒരു ആവേശം എന്താ പറയുക. ഓക്കെ, അപ്പോ നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. അമൃത ചേച്ചിയെ, ഇന്നലെ പിറന്നാൾ അടിച്ചു പൊളിച്ചു, അതിലും വലിയ ഒരു ഗിഫ്റ്റാണ് ഇന്നലെ രാവിലെ മാക്ഫാസ്റ്റിലെ വിഷസിലൂടെ കിട്ടിയത്. ഇന്നലെ രാവിലെ തന്നെ മനസ്സും വയറും നിറഞ്ഞു, കോളേജിൽ എല്ലാവർക്കും മിഠായി കൊടുത്തു, ഹാപ്പി ഹാപ്പി. വൈകിട്ട് പതിവ് പോലെ കേക്ക് മുറിച്ചു. പിന്നെ ലില്ലിക്കുട്ടി ചേച്ചിയുടെ കുഞ്ഞാവയ്ക്ക് ചക്കരയുമ്മ, സ്നേഹപൂർവ്വം ചിറക്കടവിൽ നിന്നും ആകാശും ആദിത്യനും. ഓക്കെ ആകാശ്, ആദിത്യ, ബർത്ത്ഡേ ഒക്കെ തകർത്തു അല്ലേ? ഇതാ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോയും കേക്കും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആകാശ് എനിക്ക് ഇന്നലെ പറയാൻ പറ്റിയില്ല, അപ്പോൾ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരുകയാണ് കേട്ടോ. ഇനി ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ, ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാവട്ടെ എന്ന് ആശംസിക്കുന്നു, ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്നും ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് അമൃതകുട്ടി.
0: ഗുഡ് മോർണിംഗ്.
6: ഹലോ,
0: സുഖമായിട്ടിരിക്കുന്നു. ഈ ഈ ശബ്ദം
6: എന്തോ പറയുന്നു. അമൃതമാറ എന്തോ പറയുന്നു.
0: അയ്യോ സുഖമായിട്ടിരിക്കുന്നു. ഇതാരാണ്?
6: ഇത്
0: അയ്യോ അയ്യോ എനിക്ക് അയ്യോ ലതിക ടീച്ചറേ. അതെ, എനിക്ക് ആദ്യത്തെ ശബ്ദം കേട്ടിട്ട് കുറേ ശബ്ദങ്ങളിലേക്ക് ഇങ്ങനെ പോയി, ഇങ്ങനെ ചില ശബ്ദങ്ങളിലേക്ക് പോയി. അപ്പം ഇങ്ങനെ അല്ലല്ലോ അമൃതമോളെ, ഈ ഒരു സ്റ്റൈൽ അല്ലല്ലോ, ശബ്ദം മാറി, ഒരു ചെറിയ ചേഞ്ച്. ആ അതാണ് എനിക്ക് പിടിയിട്ടാണ്. ആ അതാന്ന് പറ, കണ്ടോ. അപ്പോ അപ്പോ ലതിക ടീച്ചറെ പറയൂ, ഇന്ന് ആശംസ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ?
6: ഓക്കെ, നല്ല തിരക്കിലാണ്. രാവിലെ ഇതിന് യോഗയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് ഓൺലൈനിൽ യോഗ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് റേഡിയോയിൽ വരാൻ പറ്റാത്തത്. ഞാന് പത്തനംതിട്ട ജില്ലയുടെ ലേഡീസ് കോച്ച് ആണ്.
0: ഓ അടിപൊളി.
6: സ്റ്റേറ്റ് യോഗാസന കോമ്പറ്റീഷന്റെ കോച്ചായിട്ട് പത്തനംതിട്ട ജില്ല സെലക്ട് ചെയ്തു. അതിന് വേണ്ടിയുള്ള പ്രാക്ടീസും കാര്യങ്ങളും, പ്രാക്ടീസ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകളാണ്. ഞാൻ പ്രിപ്പയർഡ് ആയാലല്ലേ എനിക്ക് അത്ലറ്റ്സിന് തയ്യാറാക്കി എടുക്കാം.
0: പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ,
6: പിന്നെ തരത്തിലാണ്. അപ്പൊ റേഡിയോ കേൾക്കാറുണ്ട്, ധൃതി വെച്ച് വിളിക്കുമ്പോ
0: ചിലപ്പോഴും.
6: എല്ലാവർക്കും എല്ലാവർക്കും ചുമതല നേരുന്നു, കുഞ്ഞുവായിലത്തെ കുഞ്ഞുമാവയ്ക്കും ഗെയിം ചേച്ചിക്കും, ബോഡേ പറഞ്ഞു, ആകാശിനും ആദിത്യനും
0: അപ്പോ ലതിക ടീച്ചറെ സന്തോഷം. അപ്പോ ഒരുപാട് ഇതുപോലെ ഉയർച്ചകൾ എത്തട്ടെ ജീവിതത്തിൽ, ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ,
6: അപ്പോ അതുപോലെ തന്നെ അവരുടെ കുട്ടിക്ക് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, താങ്ക് യു ടീച്ചറെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ലതിക ടീച്ചറാണ് കേട്ടോ വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പൊ ലതിക ടീച്ചറും ഒരിക്കൽ കൂടി പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന അമൃത കാർത്തിക്കുട്ടി, ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്, മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിച്ചവരെയാണ്. സ്നേഹപൂർവ്വം നേരുന്നു ശുഭദിനം. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് മോർണിംഗ്. മഞ്ജു ചേച്ചിയുടെ മകൾ അമ്മുക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. ദീപകുട്ടി, അപ്പൂസ്കുട്ടി, റെഡി ഫാമിലി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിൽ ചേട്ടന്റെ മെസ്സേജാണ് ഞാൻ വായിച്ചത്. അനിൽ ചേട്ടൻ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്തത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ചേച്ചിയാണ് മതിൽ ഭാഗത്തു നിന്നും. ലക്ഷ്മി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ് മുത്തേ, അമൃത താങ്ക് യു, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രേമ ചേച്ചി കേട്ടോ. പ്രേമ ചേച്ചി, ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളറിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
0: നമസ്കാരം. രാജപ്പൻ പാലപ്ര. രാജപ്പൻ ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
7: ഇന്ന് ആശംസ നമ്മുടെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു.
0: അത്രേ മാത്രം, ശരി. അപ്പോ രാജപ്പൻ ചേട്ടനും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങളും നേരുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളിയാവട്ടെ ദിവസങ്ങളൊക്കെ, ശരി. അപ്പൊ നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ മെസ്സേജുകളും കോൾസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ടിന് ശേഷം നമുക്ക് അടുത്ത ഒരു മെസ്സേജിലേക്ക് വിഷസിലേക്ക് പോകാം. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ഓക്കെ, അപ്പതാ നമുക്ക് കുറച്ച് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അതുകൂടി വായിച്ചതിന് ശേഷം ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് വൈൻഡപ്പിലേക്ക് എത്തിക്കാം. കാരണം സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട്. ലേഖ ചേച്ചി അയച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ്. ഗുഡ് മോർണിംഗ് ലേഖ ചേച്ചി. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളിസ് ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ഉള്ള അഭിരാമി മോൾക്കും മറ്റു ബർത്ത്ഡേക്കാർക്കും ജന്മദിനാശംസകൾ നൽകുന്നു. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കിരണിനും റാണിക്കും ആശംസകൾ നൽകുന്നു. പതിവ് പോലെ മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, ഷീബ ചേച്ചിക്കും, സിന്ധുവിനും, പുതിയ കുഞ്ഞുവാവയ്ക്കും, റേഡിയോ ഫാമിലിക്കും, നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിളി ചേച്ചിയുടെ മെസ്സേജാണ്. അമ്പിളി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അപർണക്കുട്ടി കുമരകം ടീമിന്റെ ഒരു ശുഭദിനം. അപർണക്കുട്ടിയല്ല, അമൃതയാണ് കേട്ടോ. അമൃതയാണെന്ന് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മഞ്ജുവിന്റെ മകൾ അമ്മുക്കുട്ടിക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. ലില്ലിക്കുട്ടി പറഞ്ഞ കുഞ്ഞുവാവയ്ക്ക് നല്ലൊരു പുലരി ആശംസിക്കുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, ഷൈബി മാത്യു, രതീഷ് മഞ്ഞപ്ര, വിജയമ്മ ചേച്ചിക്കും, അമൃതകുട്ടിക്കും, ഫാമിലിക്കും, കേട്ടുകേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുകിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു. ഷീബ കുമരകം. ഷീബ ചേച്ചി, ഷീബ ചേച്ചിക്കും തിരിച്ചും നല്ല അടിപൊളി ഒരു ആശംസ അറിയിക്കാണ് കേട്ടോ, ചേച്ചിക്കും ഫാമിലിക്കും. ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് മോളെ ഗുഡ് മോർണിംഗ്, ഞാൻ മിനി ബാബു, പുതിയ ആളാണ്. എന്റെ വീട് ആലപ്പുഴ കളർകോടാണ്. ഇന്ന് ഞാൻ കുമരകം ഷീബചേച്ചിക്കും നദിറത്തിക്കും അനിൽകുമാറിനും ഷംസുദിനിക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മിനി ചേച്ചി മറ്റൊരു മിനി ചേച്ചി ഇതായിത്തീരിക്കുകയാണ്. അപ്പൊ മിനി ചേച്ചി ഏറ്റവും സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്നും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് ഫാമിലിയിലേക്ക് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക എന്ന് പ്രത്യേകം പറയുന്നു കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേച്ചിക്കും ഫാമിലിക്കും നേരുകയാണ്. വിജയമ്മ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്, കണ്ണുകൾ ലോകത്തെ എല്ലാം കാണും, എന്നാൽ കണ്ണിനകത്ത് എന്തെങ്കിലും പോയാൽ അത് കാണാൻ കണ്ണുകൾക്കാവില്ല. ഇങ്ങനെയാണ് മനുഷ്യനും, മറ്റുള്ളവരുടെ ന്യൂനതകളെല്ലാം കാണും, എന്നാൽ സ്വന്തം ന്യൂനതകൾ കാണാനാവുന്നില്ല. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയമ്മ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല, ആകാശ് മോനും ആദിത്യ മോനും 1000 ആശംസകൾ നേരുന്നു. ലില്ലിക്കുട്ടി ചേച്ചിയുടെ കുഞ്ഞാവയ്ക്കും ആശംസകൾ നേരുന്നു. ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ ലതിക ടീച്ചറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അമൃതമോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രേമചേച്ചിയുടെ മെസ്സേജാണ് കേട്ടോ. പ്രേമചേച്ചി, പ്രേമചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുകയാണ്. പ്രിയ റേഡിയോ മാക്ഫാസ്റ്റും ശബ്ദറാണിയായ അമൃതയ്ക്കും നല്ലൊരു നമസ്കാരം നേരുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ കുഞ്ഞുമോൾ ചേച്ചിയുടെ 2 പേരമക്കളായ എബ്രഹാം 7-ാമത്തെയും അദ്രിന്റെ 3-ാമത്തെയും ജന്മദിനമാണ് നാളെ. ഒരേ ദിവസം ഒരേ ഡേറ്റിൽ ജന്മദിനം ആഘോഷിക്കുന്ന 2 കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ എല്ലാ ഗാനവും 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ സഹൃദവാണി സുഹൃത്തുക്കൾക്കും പ്രിയ മാക്ഫാസ്റ്റിനും എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ കുഞ്ഞുമോൾ ഫോർട്ട് കൊച്ചി. ഓക്കെ, അപ്പോൾ ജയങ്കരേട്ടൻ പറഞ്ഞതുപോലെ 2 കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് ബ്രസീൽ ഫാൻസ് കൂടുതൽ റേഡിയോയിലാണ് പുതിയ, അതുപോലെ തന്നെ മിനി ചേച്ചിക്ക് പുതിയ ആൾക്ക് വെൽക്കം എന്നും പറഞ്ഞിട്ടുണ്ട് അനിൽചേട്ടൻ. അനിൽചേട്ടൻ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വഴിമാറി നടക്കരുത്, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടേത് മാത്രമാണ്. ശുഭദിനം. അമൃതമോളെ, മോൾക്കും പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ബർത്ത്ഡേ ഉള്ള അമ്മുക്കുട്ടി അഭിരാമി, പിന്നെ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസകൾ. മിനിക്കും എന്റെ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നദിർത്ത. നദിർത്തയ്ക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നു. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. കൂടെ ഉണ്ടായിരുന്നത് ആർ ജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണെന്നും പൌരത്വം തെളിയിക്കാനുള്ള തിരിച്ചറിയൽ രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് സേവാ ദിവസ് ആചരണത്തോടനുബന്ധിച്ച് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര യാത്രകൾക്കായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൌരർക്ക് നൽകിവരുന്ന യാത്രാരേഖയാണ് പാസ്പോർട്ട്. അതിനാൽ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നതുകൊണ്ട് മാത്രം പൌരത്വം തെളിയിക്കാനാകില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. KSRTC ബജറ്റ് ടൂറിസം സെൽ ആറന്മുളയിൽ നിന്ന് ഗുരുവായൂർക്ക് July 1 ട്രിപ്പ് നടത്തും. വ്യാഴാഴ്ച പുലർച്ചെ ഗുരുവായൂർ ദർശനം നടത്തി തിരികെ വരും വഴി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും കൊടുങ്ങല്ലൂർ ക്ഷേത്രവും സന്ദർശിച്ച് വൈകിട്ടോടെ ആറന്മുളയിൽ തിരികെയെത്തും. കെൽട്രോൺ നോളജ് സെന്റർ അടൂരിൽ ഫയർ ആൻഡ് സേഫ്റ്റി, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജസ് ടെക്നോളജീസ്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്ക് പ്രവേശനം തുടങ്ങി. PGDCA, DCA, വേർഡ് പ്രോസസിംഗ്, ഡാറ്റ എൻട്രി, ടാലി എന്നീ കോഴ്സുകളിലേക്കും പ്രവേശനം തുടങ്ങി. റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ അധികാര പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലുമുള്ള പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും മുഹറം അവധി വ്യാഴാഴ്ചയായിരിക്കും. ഓഫീസുകൾ വെള്ളിയാഴ്ച പ്രവർത്തിക്കും. വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽ കല്ലിൽ അപകടകരമായ കല്ലുകൾക്ക് മുകളിൽ കയറിയുള്ള സാഹസികതയ്ക്ക് അറുതി വരുത്താൻ അധികൃതർ രംഗത്ത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താൻ പാലാ ആഡിയോ തലനാട് പഞ്ചായത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. കാളക്കൂട് വഴി ഇല്ലിക്കൽ കല്ലിൽ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കാൻ മുന്നറിയിപ്പ് ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കും. ഇതിന് തലനാട് പഞ്ചായത്തിന് ആഡിയോ നിർദ്ദേശം നൽകി. നരകപാലം ഭാഗത്ത് ബാരിക്കേഡ് നിർമ്മിക്കുന്നതും ഒറവത്തൊട്ടി ഭാഗത്ത് ഗേറ്റ് സ്ഥാപിക്കുന്നതും നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് ചെക്ക്പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതും അപകടം ഒഴിവാക്കുന്നതിന് സഹായകമാകുമെന്ന് യോഗം വിലയിരുത്തി. പോലീസ് പട്രോളിംഗ് ശക്തമാക്കും. ഇലിക്കൽ കല്ലിന് മുകളിൽ കൂടി കയറുന്നതിന് നിയന്ത്രണമുണ്ട്. നിയന്ത്രണമില്ലാത്ത തലനാട് കാളക്കൂട് വഴി നിരവധി പേരാണ് കല്ലിന് പുറകുവശത്തെത്തുന്നത്. ഇവരിൽ പലരും ട്രക്കിംഗ് നടത്തുന്നുമുണ്ട്. MG സർവകലാശാല 2026-27 അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺ കോൺട്രാക്ട് തസ്തികളിലേക്ക് June 26 നടത്താനിരുന്ന അഭിമുഖങ്ങൾ മാറ്റി നിശ്ചയിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. സംസ്ഥാനത്ത് സ്വർണവിലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വൻ ഇടിവ്. ബുധനാഴ്ച മാത്രം പവന് 1240 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,04,800 രൂപയായി താഴ്ന്നു. ഗ്രാമിന് 155 രൂപ കുറഞ്ഞ് 13,100 രൂപയുമായി വ്യാപാരം നടന്നത്. സ്പോർട്സ് വാർത്തകൾ. ശക്തരായ ഇംഗ്ലണ്ടിനെ ഗോൾമുഖത്ത് കടുത്ത പ്രതിരോധമുയർത്തി കാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. കാന ഗോൾമുഖത്തേക്ക് 19 ഷോട്ടുകൾ ഉതിർത്തിട്ടും ഇംഗ്ലണ്ടിന് ഒരു ഗോൾ നേടാനായില്ല. പന്ത് 78% ഇംഗ്ലണ്ട് താരങ്ങളുടെ കാലുകളിലായിരുന്നു. ഒരു ജയം നോക്കൌട്ട് ഉറപ്പിക്കുമെന്ന അവസ്ഥയുണ്ടായിട്ടും ഇംഗ്ലണ്ടിന് വിജയിക്കാനായില്ല. ദേശീയ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനത്തിൽ 5 പേർക്ക് ഏഷ്യൻ ഗെയിംസ് യോഗ്യത. പുരുഷ വിഭാഗം പോൾവാൾട്ടിലും വനിതാ വിഭാഗം ഹാമർ ത്രോയിലും പുതിയ ദേശീയ റെക്കോർഡും പിറന്നു. പോൾവാൾട്ടിൽ ദേവ് മീണ പുതിയ ദേശീയ റെക്കോർഡോടെ ഏഷ്യൻ ഗെയിംസ് യോഗ്യത നേടി. ഹാമർ ത്രോയിൽ പുതിയ ദേശീയ റെക്കോർഡിട്ട് സ്വർണം നേടിയ അനുഷ്ക യാദവ് ഏഷ്യൻ ഗെയിംസ് യോഗ്യത നേടി. ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോളോടെ മറുപടി നൽകി പോർച്ചുഗൽ നായകൻ. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായ രണ്ടാം ജയത്തോടെ കെ ഗ്രൂപ്പിൽ നിന്ന് കൊളംബിയ നോക്കൌട്ടിൽ. കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മറികടന്നു. 76th മിനിറ്റിൽ ഡാനിയൽ മുനോസ് കൊളംബിയയ്ക്കായി സ്കോർ ചെയ്തു. ആദ്യ മത്സരത്തിലും മുനോസ് ഗോൾ നേടിയിരുന്നു. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്വാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: നല്ല മഴ, മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടഞ്ചായ, ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
2: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
4: ഗുഡ് മോർണിംഗ്. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ദിവസം പല തിരക്കുകളിലൂടെയാവും നമ്മൾ കടന്നു പോകുന്നത്. ആ തിരക്കുകൾക്കിടയിലും നമ്മൾ പലതിനും സമയം കണ്ടെത്തുക തന്നെ വേണം. തിരക്കുകളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ? ഒരുപക്ഷെ ഇങ്ങനെ തിരക്കുകളിലൂടെ ഓടി നടക്കുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ മാറുള്ളൂ. വെറുതെ ഇരിക്കുമ്പോഴാ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും നെഗറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത്. ഫുൾ ടൈം ബിസി ആയിട്ടിരുന്നാൽ ഇതൊന്നും ആലോചിക്കാൻ പോലും നമുക്ക് സമയം കാണില്ല. എന്തായാലും തിരക്കുകളിലൂടെ തന്നെ ആവട്ടെ നിങ്ങളുടെ യാത്രയും. നമുക്ക് നല്ല പാട്ടുകൾ കേട്ട് ഇന്നത്തെ മുഴിമുത്ത് തുടങ്ങാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

അസാധ്യമായതിനെ സാധ്യമാക്കുക എന്ന് കേട്ടിട്ടില്ലേ? കേൾക്കുമ്പോ ചെറിയൊരു വാചകമാണല്ലേ, പക്ഷെ അത് പ്രവർത്തിക്കുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് മൊഴിമുത്തൽ അസാധ്യത്തെ സാധ്യമാക്കിയ ഒരു സ്ത്രീയുടെ കഥയായാലോ. 2011 ദേശീയ തലത്തിലുള്ള ഒരു വോളിബോൾ കളിക്കാരി അരുണിമ സിൻഹ. ഒരിക്കല് അവര് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ആ സമയത്ത് കുറച്ച് കള്ളന്മാർ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ട്രെയിനിൽ വെച്ച് അത് തടയാൻ അരുണിമ ശ്രമിച്ചപ്പോൾ ആ കള്ളന്മാർ അവളെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളി. പിന്നെ എന്താവും സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം ചിന്തിക്കേണ്ടത്, ദേശീയ തലത്തിലുള്ള വോളിബോൾ കളിക്കാരിയാണ്. എന്തൊക്കെ സ്വപ്നം മനസ്സിലുണ്ടാവും അല്ലേ? ആ സ്വപ്നത്തിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കുന്നത്. എന്തായാലും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ஏஜென்சிஸ் திருவண்ணா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவா ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வரணும். திருவள்ளையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ், மிதமாய வில மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்ல.
1: മോൾക്ക് സർജറി വേണമെന്ന ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

അപ്പൊ നമ്മള് അരുണിമ സിൻഹയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കള്ളന്മാർ അരുണിമ സിൻഹയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടപ്പോൾ ആ അപകടത്തിൽ അവൾക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. മാത്രമല്ല ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാർക്കൊരു കാര്യം ചെയ്യേണ്ടി വന്നു. അവരുടെ ഒരു കാല് മുറിച്ചു നീക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ 99% പേരും എന്തായിരിക്കും മനസ്സിൽ ചിന്തിക്കുക? എന്റെ ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് കരുതും അല്ലേ? എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇനി അതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിഷമിച്ചു നമ്മൾ ഓരോരുത്തരും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോകും. പക്ഷേ അരുണിമ ആ സമയത്ത് എന്താണ് മനസ്സിൽ കുറിച്ചിട്ടെന്ന് അറിയോ? തനിക്ക് എവറസ്റ്റ് കയറണം എന്നാണ്. ഇങ്ങനെയൊരവസ്ഥയിൽ പലരുടെയും സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ അരുണിമ എന്ന പെൺകുട്ടി ആ അവസ്ഥയിലും പുതിയൊരു സ്വപ്നം കാണുകയായിരുന്നു. അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ അത്രയും വലിയൊരു, നമ്മൾ ഏറ്റവും ഒരുപാട് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു പ്രായം, ആ പ്രായത്തിൽ കാല് നഷ്ടപ്പെടുക, ആ നഷ്ടപ്പെട്ട സമയത്തും അതിലും വലിയ സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്രയും നല്ല മനസ്സിന് കട്ടിയുള്ളവർക്കും, അല്ലെങ്കിൽ അത്രയും സ്വപ്നം നേടിയെടുക്കണമെന്ന ആഗ്രഹമുള്ളവർക്കുമേ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇനി കയറാൻ പറ്റിയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും അല്ലെ? എന്താണെന്നുള്ളത് പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കാട് തേടി കടല് താണ്ടി കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: ரோமாக் ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ഈ കൃത്രിമ കാലുകൾ കൊണ്ട് എവറസ്റ്റ് കയറുക, അത് വലിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യം. നമ്മൾ നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാഗ്രഹിക്കും, എനിക്ക് അതാവണം, ഇതാവണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷെ അതൊക്കെ ചില ആളുകൾക്ക് ആഗ്രഹം മാത്രമാവും, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കില്ല. പക്ഷെ അരുണിമ ആഗ്രഹം മാത്രമല്ല, അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. കൃത്രിമ കാല് വെച്ചു, തന്റെ കൃത്രിമ കാലുകളുമായി കഠിനമായിട്ട് പരിശ്രമിച്ചു. പലരും അത് അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേരായിരിക്കും. 90 പേരും നമ്മളോട് പറയും, നല്ല കാര്യമുണ്ടോ, നിനക്കിതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് പറ്റില്ല, ഇവൾക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ. അങ്ങനെ നമ്മളെ തളർത്താനായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അതുപോലെ തന്നെ അരുണിമയുടെയും ചുറ്റിലും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും അരുണിമ പതറിയില്ല, തന്റെ സ്വപ്നവും കൈവിട്ടില്ല. ഒടുവിൽ 2013 അവൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് കയറി ചരിത്രം സൃഷ്ടിച്ചു. കൃത്രിമ കാലുമായി എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ ആദ്യ വനിതയായി അരുണിമ സിൻഹ മാറി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ശരീരത്തിന്റെ പരിമിതികൾ അതൊന്നും നമുക്കൊരു തടസ്സമല്ല. നമ്മളത് തടസ്സമാണ് എന്ന് വിചാരിക്കും തോറും വീണ്ടും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പരിമിതികൾ ഉള്ളവര് ആദ്യം ഇങ്ങനെയുള്ളവരുടെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരുടെ കഥകളൊക്കെ വായിക്കണം. അവരെത്രമാത്രം സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലാന്ന്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിന്തിക്കില്ലേ നമുക്കുള്ളതൊന്നും അല്ലാന്ന്? പക്ഷെ ആ ടൈമിൽ നമ്മളതൊന്നും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളൊരു സക്സസിലേക്ക് എത്തുന്നത്. അപ്പൊ ശരീരത്തിന്റെ പരിമിതികൾ നമ്മളെ ഒരിക്കലും തടയില്ല. തടയുന്നത് എന്തായിരിക്കും? മനസ്സായിരിക്കും. മനസ്സ് ശക്തമായാൽ അസാധ്യവും സാധ്യമാവും എന്നുള്ളതാണ്. അങ്ങനെ അസാധ്യമായതെല്ലാം എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴിമുത്തിൽ നിന്ന് യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: மேக்பாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்பாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടു കൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
1: Radio Macfast 90.4 Time check
2: 9 o'clock.
0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലമര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: കുറെ നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കുകയുണ്ടായി. ഇന്ത്യക്കാരനായ ഒരു എഞ്ചിനീയർ, അദ്ദേഹം IIT മദ്രാസിൽ നിന്ന് പഠിച്ച ആളായിരുന്നു. അദ്ദേഹം നല്ല വിജയമായിരുന്നു എല്ലായ്പ്പോഴും. എല്ലാത്തിലും അദ്ദേഹം ഒന്നാമനായിരുന്നു. സ്കൂൾ മുതൽ അദ്ദേഹം ഏർപ്പെട്ട എല്ലാ മേഖലകളിലും ഒന്നാമനായിട്ട് അദ്ദേഹം വളർന്നു. അങ്ങനെ IIT പാസ്സായതിന് ശേഷം വീണ്ടും അമേരിക്കയിലെ പഠിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അദ്ദേഹം അവിടെ പോയി പഠിച്ചു. അദ്ദേഹം അവിടെയും നല്ല നിലയിൽ വിജയിച്ചു. നല്ല ഒരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം വിവാഹം കഴിച്ചു. വളരെ സാമ്പത്തികമായ നല്ല നിലയിൽ അദ്ദേഹം കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് വലിയ വീട്, വലിയ വാഹനങ്ങൾ എന്ന് വേണ്ട എല്ലാം, സാമ്പത്തികമായ നിലയിലെ എല്ലാം ഉച്ചകോടിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അമേരിക്കയിലെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അനേകരുടെ ജോലി പോവുകയും ഒക്കെ ചെയ്ത ഒരു സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി ആ സമയത്ത് നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ലോണ് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റാതായിട്ട് വന്നു. അദ്ദേഹം അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹവും ഭാര്യയും കുടുംബവും അവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഈ അന്വേഷണത്തിലെ പഠനത്തിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയം എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു രീതിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും രണ്ടാമനായിരുന്നില്ല, എപ്പോഴും ഒന്നാമനായിരുന്നു. ജീവിതത്തിലെ പരിവരിത്ത യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ നമ്മൾ നേരിടും? ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ പകുതി പോലും ശമ്പളമോ ബുദ്ധിയോ ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ അവർ ജീവിക്കുന്നു. സാമ്പത്തികമായിട്ട് അവർക്കെല്ലാം ഉള്ളതുകൊണ്ടല്ല, കടക്കണി ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം, എങ്കിലും അവർ ജീവിക്കുകയാണ്. ഈ ഒരു സമ്മർദ്ദം ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഒന്നാമനാവണം, ഒന്നാമനാവണം, ഒന്നാമനാവണം എന്ന് മാത്രമല്ല പറയേണ്ടത്. ഇനി അഥവാ രണ്ടാമനോ മൂന്നാമനോ തോൽക്കുകയോ ചെയ്താലും അതിൽ നിന്ന് പാഠം പഠിക്കുവാനും ആ വികാരത്തെ ഉൾക്കൊള്ളാനും, തോൽക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കപ്പെടുന്നു എന്നുള്ളതായ ഒരവസ്ഥയിൽ അവയെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശേഷി ഓരോ വിദ്യാർത്ഥിയും ഓരോ കുട്ടിയും ഓരോ മകനും മകളും നേടിയെടുക്കേണ്ടതാണ്. അതിന് നമ്മളുടെ ഒരു സമർപ്പണവും നമ്മളുടെ ഒരു പിന്തുണയും ഈ കുട്ടികൾക്ക് ആവശ്യമാണ്, വരും തലമുറയ്ക്ക്. ആയതുകൊണ്ട് എനിക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയാനായിട്ടുള്ളത്, ജയവും പരാജയവും ഒക്കെ വന്നും പോയിരിക്കും, ജീവിതമാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ജീവിതത്തിലെ നമ്മൾ വിജയിക്കാനായി, ജീവിതത്തിൽ നമ്മൾ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ നമുക്ക് രൂപീകരണം, രൂപാന്തരീകരണം നമുക്ക് സംഭവിക്കണം. നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസവും അവിടെയുള്ള എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളും ഇപ്രകാരം നമ്മുടെ സമീകൃതമായ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് എല്ലാം പ്രധാനപ്പെട്ടതാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് തൊഴിൽ പഠിപ്പിക്കുക, നമുക്ക് തയ്യല്, ബുക്ക് ബൈൻഡിങ്, അതുപോലെ ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അത് വലിയൊരു സന്ദേശമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രവൃത്തി പരിചയം എന്നത് ഇന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ആവശ്യമാണ്. എല്ലാ ജോലിയും അത് നന്മയാണ്, ശ്രേഷ്ഠമാണ്. നമ്മള് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുക, മറിച്ച് നമ്മൾ ഏതൊരു കാര്യവും അത് സന്തോഷത്തോടും വിശാലതയോടും കൂടി ചെയ്യുവാൻ നാം പരിശ്രമിക്കണം. ഈ കുടുംബത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ഒരാഘാതം, സാമ്പത്തികമായ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഒരിക്കൽ പോലും തോറ്റിട്ടോ രണ്ടാമനോ ആവാനായിട്ടിടയാകാതിരുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറമായ വലിയ ഭാരമായിരുന്നു. അത് എത്ര കുടുംബങ്ങളെയാണ് ഭാരപ്പെടുത്തിയത്, അതെത്ര മനുഷ്യരെയാണ് തങ്ങളുടെ ജീവിതം അതുവഴിയായിട്ട് നഷ്ടപ്പെടുത്തിയത്. ഒരുപക്ഷെങ്കില് ഈ വ്യക്തിയുടെ ജീവിതം നമ്മുടെ സമൂഹത്തിന് മൊത്തമായിട്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുത്തേനേമായിരുന്നു. ആയതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിലെ നമ്മുടെ ജീവിതത്തിലെ എപ്പോഴും വേറൊരനുഭവം വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമ്മൾ ആർജിക്കണം. എല്ലാം സമീകൃതമായിട്ട് വരുമ്പോഴാണ് നമ്മൾ വളർന്നു, നമ്മൾ പക്വതയാർന്നു എന്ന് പറയുക. ഒരു ചെടി അത് പക്വതയാകുന്നത് അത് എപ്പോഴും അത് തണലിൽ നിന്നാൽ ശരിയാവില്ല, അത് വെയിലത്ത് നിൽക്കണം, അത് അല്പം വാടേണ്ടതുണ്ട്. അത് വാടിക്കഴിയുമ്പോൾ അത് വീണ്ടും അത് ബലം പ്രാപിക്കാനായിട്ട് ആകാശത്ത് നിന്ന് വീഴുന്ന മഞ്ഞുതുള്ളികളും മഴത്തുള്ളികളും അതിന് കരുത്താവും. എല്ലാം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലെ ഈ പ്രധാനപ്പെട്ടതായ ഒരു അവസ്ഥാവിശേഷം, പരാജയം, അതിനെ നമ്മുടെ വളർച്ചയുടെ പടവുകളായി നാം നേരിടണം. ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, പരാജയമെന്നല്ല നമ്മളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയെന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് നമ്മൾ ഒരുപക്ഷെങ്കിൽ അറ്റൻഡ് ചെയ്ത, നമ്മൾ പരിശ്രമിച്ചിട്ടും ഒരുപക്ഷെങ്കിൽ വിജയിക്കാതിരുന്ന ആദ്യ ആ ഒരു അനുഭവം. നമുക്ക് എല്ലാത്തിലും നന്മ കണ്ടെത്താൻ പരിശ്രമിക്കണം. എല്ലാം നമ്മുടെ ജീവിത അനുഭവങ്ങളാക്കുന്നത് വളരെ അനുഗ്രഹകരമാണ്. നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ബാറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
1: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസ്

0: ഹൗസ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഹായ് ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെഡി ടോക്കിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മെഡി ടോക്കിലൂടെ സംസാരിക്കാൻ പോകുന്നത് പല്ലുകളിൽ കാണപ്പെടുന്ന കേടുപാടുകളും അതിന്റെ ചികിത്സാ രീതികളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മളോടൊപ്പം മെഡി ടോക്കിലുള്ളത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സെൻട്രൽ കൌൺസിൽ മെമ്പർ ഡോക്ടർ കെ എൻ തോമസ് ആണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. എനിക്കിപ്പൊ ആദ്യം തന്നെ ചോദിക്കാനുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞു പല്ലിനെ കുറിച്ചുള്ള കേടുപാടുകളും അതിന്റെ ചികിത്സാ രീതികളും, അപ്പോ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോ ഈ മെറ്റീരിയൽ ആയാലും മെത്തേഡിലായാലും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതെന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാവോ?
2: ഒരു കാലഘട്ടത്തില് മുന്നേസ പല്ലുകൾക്ക് പോടുകൾ വരുമ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ഫില്ലിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫംഗ്ഷൻസിന്, അതായത് നന്നായിട്ട് ചവയ്ക്കുക, നന്നായിട്ട് വർത്തമാനം പറയുക, അതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മീഡിയയുടെയൊക്കെ ഒരു കടന്നുകയറ്റമുള്ള സമയമാണ്, സോഷ്യൽ ആക്ടിവിറ്റീസിൽ വളരെയധികം നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് ചിരിക്കുക, അതായത് നല്ല പല്ലുകൾ വേണം, അതിന്റെ മനോഹാരിത വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അവിടെയാണ് നമ്മളെ എസ്തെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. എന്താണ് എസ്തെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്? എന്ത് കരിക്കുലമാണ്? അതായത് ഡെന്റിസ്ട്രിയിലെ 4 പ്രധാന സബ്ജക്റ്റുകളുടെ കോസ്മെറ്റിക് വശങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് എസ്തെറ്റിക് ഡെന്റിസ്ട്രിയിൽ അവലംബിച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേസ പല്ലുകള് പ്രധാനമായിട്ടും ഫിൽ ചെയ്യുമ്പോൾ ബയോമെട്രിക് റെസ്ട്രേഷൻസ്, അതാണ് എസ്തെറ്റിക് ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്ന ഡെന്റിസ്റ്റുകൾ നൽകുന്നത്. എന്താണ് ഈ ബയോമെട്രിക് റെസ്ട്രേഷൻസ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതാ, അതിനു മുമ്പ് തന്നെ നമ്മൾ പല്ലിന് ഉള്ള ഘടന, അതായത് പല്ലിന് ഏതെല്ലാം ഘടനകളാണ് മുന്നേസത്തെ ഒരു പല്ലിനും പുറവശത്തെ ഒരു പല്ലിനും ഉള്ളതെന്ന് പരിശോധിക്കാം. അതായത് പുറമെയുള്ള ഒരു ആവരണമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിനൊരു ട്രാൻസ്ലൂസൻസി ഉണ്ട്, അതായത് പ്രകാശരശ്മികൾ അതിൽ കൂടെ കടന്നു പോകുന്നതിന്റെ തോതനുസരിച്ചാണ് അത് നിർണയിച്ചിട്ടുള്ളത്. ഉൾഭാഗത്തുള്ളത് രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഡെന്റിൻ എന്ന് പറയുന്നത്, അതാണ് പല്ലിന്റെ നിറത്തെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യം നിർണയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെന്റിനൽ കോമ്പസിറ്റ്സും ഇനാമൽ കോമ്പസിറ്റ്സും, അതായത് ഇനാമലിനെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്ലൂസൻസിയിലുള്ള ആധിക്യത്തിന്റെ അനുസരിച്ച് നിർണയിച്ചിട്ടുള്ള ഇനാമൽ കോമ്പസിറ്റ്സും, അതുപോലെ തന്നെ ഡെന്റിന്റെ നിറത്തിന്റെ അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ഡെന്റിനൽ കോമ്പസിറ്റ്സും നൽകി ചെയ്യുന്ന റെസ്ട്രേഷനാണ്, അതായത് ഫില്ലിങ്ങിനാണ് ബയോമെട്രിക് റെസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പല്ലിന്റെ രൂപത്തിലും ഘടനയിലും എല്ലാം ഒട്ടും വ്യതിയാനം വരികയില്ല. അടുത്ത പല്ലുമായിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, അത് എസ്തെറ്റിക് ഡെന്റിസ്ട്രിയിലെ പ്രധാന ഒരു ഭാഗമാണ്. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ വിദേശ നിർമ്മിതമായിട്ടുള്ള എല്ലാ ഡെന്റൽ മെറ്റീരിയൽസും ഇംപ്രഷൻ മെറ്റീരിയൽസും ഡിജിറ്റൽ സ്കാനിങ് ഇതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. ഇതെല്ലാം ഉപയോഗിച്ചാണ് മോഡേൺ ഡെന്റിസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ബയോമെട്രിക് ഫില്ലിങ്സിനെ കുറിച്ച്, അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ മുൻവശത്തെ പല്ലുകളുടെ ചികിത്സ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത്?
2: അതായത് ഒരു വ്യക്തി നമ്മുടെ ക്ലിനിക്കിൽ മുൻവശത്തെ ഒരു പല്ലിന്റെ ഒരു ഭാഗം പൊട്ടി, ഒരു കോർണർ ഫ്രാക്ചർ എന്ന് പറയും, പൊട്ടി വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യുന്നത് ആ ക്ലിനിക്കിൽ വരുമ്പോൾ ഡെന്റിസ്റ്റ് പല്ലിന്റെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടോ, നിറവ്യത്യാസം വന്നിട്ടുണ്ടോ, പല്ലിന് വേദനയുണ്ടോ, പല്ലിന് ഇളക്കമുണ്ടോ, അതുപോലെ തന്നെ മോണയുടെ ഭാഗങ്ങളിൽ നീർക്കോള് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കും. അതിനുശേഷം പല്ലിന്റെ ഒരു ഇൻട്രാ ഓറൽ റേഡിയോഗ്രാഫ്, അതായത് എക്സ്റേ എടുത്ത ശേഷം ഇതിന്റെ മൂന്നാമത്തെ ഘടനയായിട്ടുള്ള പൾപ്പ് എന്ന് പറയുന്ന ഭാഗം അതിനകത്ത് ഇൻവോൾവ് ആണോ, അതായത് അതിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും അണുബാധയുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ആണ് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പല്ലിന്റെ പൾപ്പ് എന്ന് പറയുന്ന ഉൾഭാഗത്തെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം സിർക്കോണിയം പോലുള്ള നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒട്ടും അറിയാത്ത വിധത്തിലുള്ള സിർക്കോണിയം ക്രൗണുകൾ നമ്മൾ അതിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പല്ലിന്റെ ഒരു കോർണർ മാത്രം ഫ്രാക്ചർ ആണെങ്കിൽ, പൊട്ടിപ്പോയുകയാണെങ്കിൽ, ഈ ബയോമെട്രിക് റെസ്ട്രേഷൻ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നൽകാൻ സാധിക്കും. അതായത് മുമ്പ് പറഞ്ഞതുപോലെ ഉൾഭാഗത്ത് ഡെന്റിൻ കോമ്പസിറ്റും ഉപരിതലത്തില് ഇനാമൽ കോമ്പസിറ്റും നൽകി പിന്നീട് പോളിഷിങ്ങിലൂടെ ഒരു വിഷ്വൽ ഇല്യൂഷൻ. എന്താണ് ഈ വിഷ്വൽ ഇല്യൂഷൻ? അതായത് കളറിന്റെ മൂന്ന് ഘടകങ്ങളാണ് ഹ്യൂക്രോമ, വാല്യൂ. വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പ്രകാശപൂർണിമയാണ്, ബ്രില്ലിയൻസ് എന്ന് പറയും. അത് നമുക്ക് വിദേശ നിർമ്മിതമായിട്ടുള്ള പോളിഷിംഗ് സിസ്റ്റം ഉണ്ട് പലതരത്തിലുള്ളത്. അത് വെച്ച് നമ്മൾ ഈ പോളിഷിങ്ങിലൂടെ നമുക്ക് ഇതൊട്ടും അറിയാത്ത വിധത്തിലാണെന്നുള്ള ഒരു പ്രതീതി അവിടെ ജനിപ്പിക്കുകയാണ്. അതിനാണ് വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്.
1: ഇപ്പൊ സാർ എനിക്കൊരു ഡൗട്ട് വന്നാണ്. ഇപ്പൊ സാധാരണ ഇപ്പൊ സാർ പറഞ്ഞു പല്ല് പൊട്ടിപ്പോകുന്ന കാര്യങ്ങള്, ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ വീണിട്ട് പല്ല് പൊട്ടില്ലേ, അപ്പൊ അതിന് ആ ഒരു എന്താ പറയാ ആ ഒരു കേസിനൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണോ?
2: തീർച്ചയായിട്ടും കൊച്ചു കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ അതേസമയം ഞാൻ പറഞ്ഞതുപോലെ എക്സ്റേ എടുത്ത് നോക്കിയ ശേഷമാണ്, ഈ ക്ലിനിക്കലായിട്ട് ആദ്യം നോക്കിയ ശേഷം എക്സ്റേയും എടുത്ത് നോക്കിയ ശേഷം മാത്രമേ അത് ഏത് ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളത് നിശ്ചയിക്കാൻ
1: പറ്റുള്ളൂ. ഇപ്പോ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഇങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വിനീർ ആൻഡ് ലാമിനേറ്റർ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അപ്പൊ അതെന്താണ് ഒന്ന് പറയോ?
2: നമ്മള് മുമ്പ് പറഞ്ഞതുപോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പല്ലിന്റെ പാർശ്വവശങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് പല്ലിന് ഒരു ക്യാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുൻവശ പല്ലിൽ ചെറിയ പാടുകൾ, കുഴിവുകൾ, അതുപോലെ തന്നെ ചെറിയ ഡിസ്കളറേഷൻ, കളർ വ്യത്യാസം ഉണ്ടാകുക, അതായത് വെള്ളപ്പാടുകളൊക്കെ കണ്ടിട്ടില്ലേ പലപ്പോഴും പല്ലിന്റെ മുൻവശത്ത്, അപ്പോൾ നമ്മൾ ഈ ഇത് ക്യാപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിനിമം ഇൻവേസീവ് ടെക്നിക്ക് എന്ന് പറയും സയന്റിഫിക് ആയിട്ട്, അതെന്താണെന്ന് പറയാം. അതായത് മുൻവശത്തെ പല്ലിന്റെ മുൻവശത്തു നിന്ന് ലേബിയൽ സർഫസ് എന്ന് പറയും, അവിടെ നിന്ന് 0.5 to 0.7 millimeter മാത്രമേ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മാറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മിനിമം ഇൻവേസീവ് ടെക്നിക്ക് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ബയോമെട്രിക് റെസ്ട്രേഷൻ തന്നെ നമുക്ക്, അതായത് ഡെന്റിനൽ കോമ്പസിന്റെ ഷെയ്ഡ് പല്ലുമായിട്ട് ഷെയ്ഡ് ഗൈഡിന്റെ സഹായത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് നിർണയിച്ച ശേഷം അത് ലൈറ്റ് കൊണ്ട് അത് ക്യൂർ ചെയ്ത് ഉപരിതലത്തിൽ ഇനാമൽ കോമ്പസിറ്റിന്റെ ഏത് ട്രാൻസ്ലൂസൻസി വേണം, പ്രകാശരശ്മികൾ കടന്നു പോകുന്നതിന്റെ ഏതാണ് ഇത് തെരഞ്ഞെടുക്കേണ്ടത്, അതായത് പല വാല്യൂയിലുള്ള ട്രാൻസ്ലൂസൻസിയിലുള്ള കോമ്പസിറ്റ്സ് ഉണ്ട് ഇനാമൽ കോമ്പസിറ്റ്, അത് ഉപരിതലത്തിന് നൽകി പിന്നീട് ഒരു 4-step പോളിഷിങ്ങിലൂടെ നമുക്ക് അതിന്റെ ഒരു വിഷ്വൽ ഇല്യൂഷൻ, അതായത് എവിടെയാണ് അടുത്ത പല്ലുമായിട്ട് ഘടനയിലും രൂപത്തിലും നിറത്തിലും ഒരു വ്യത്യാസവും വരാൻ പാടില്ല, എന്നാൽ മാത്രമേ അതിന്റെ സക്സസ് റേറ്റ്, അതായത് അതിന്റെ വിജയ സാധ്യത കൂടത്തുള്ളൂ. അതുപോലെ തന്നെ ലാമിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഭാഗം, അതായത് പല്ല് ഗ്രൈൻഡ് ചെയ്ത് മാറ്റുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ കോമ്പസിറ്റ് വെനിയറിന്റെ, അത് നമ്മൾ ക്ലിനിക്കിൽ ചെയർ തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ പിന്നീട് ഡിജിറ്റൽ ഇംപ്രഷൻ സ്കാനിങ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മൾക്ക് ഇംപ്രഷൻ എടുക്കുന്നതിന് പകരം ഡിജിറ്റൽ സ്കാനർ ഉപയോഗിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ലാബിലേക്ക് അയക്കുകയും പിന്നീട് സെറാമിക് ലാമിനേറ്റ്, അതായത് നഖത്തിന്റെ തിക്നെസ്സിലുള്ള സെറാമിക് പാളികളാണ് അത്, നമുക്ക് പല്ലിന്റെ മേൽ സിമെന്റ്, നല്ല നല്ല സിമെന്റുകളുണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള, അതായത് ഞാൻ മുമ്പ് പറഞ്ഞു വിദേശ നിർമ്മിതമായിട്ടുള്ള എല്ലാ സിമെന്റുകളും ഇംപ്രഷൻ മെറ്റീരിയലും എല്ലാം നമുക്ക് ഇന്ന് അവൈലബിൾ ആണെന്ന്. അത് വെച്ച് നമ്മൾ വേറിയോ ലിങ്ക് എന്ന് പറയുന്ന നല്ല നല്ല വിദേശ നിർമ്മിതമായിട്ടുള്ള സിമെന്റ് വെച്ച് നമുക്കത് ഫിക്സ് ചെയ്ത് അതിന്റെ മനോഹാരിത നേടിയെടുക്കുവാൻ സാധിക്കും.
1: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു രണ്ട് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, ഇതിന്റെയൊക്കെ കാലാവധി ഇത് എത്രത്തോളം നമ്മൾ ചെയ്താൽ നിലനിൽക്കും?
2: സെറാമിക് ലാമിനേറ്റ്സ് അനേക വർഷം നിലനിൽക്കും, കാരണം സെറാമിക് ലാമിനേറ്റ്സിന് ഈ ക്രൗൺ പോലെ തന്നെയാണ്, അതിന് കളർ വ്യത്യാസം വരികയില്ല, ഒരു 15 വർഷമൊക്കെ നല്ലതായിട്ട് ഓടും. എന്നാൽ കോമ്പസിറ്റ് വെനിയർ എന്ന് പറയുന്നത് അത് ലൈറ്റ് ക്യൂർ കോമ്പസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടനയിൽ ഒരു 7-8 വർഷം കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും, കെമിക്കൽ ഡീഗ്രഡേഷൻ എന്നാണ് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കളർ വ്യത്യാസം വരികയും തീർച്ചയായിട്ടും ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന അതിൽ കൂടെ പോകുന്ന ഇതിന്റെ തോത് കുറയുകയും ഒപ്പാസിറ്റി എന്ന് പറയും, അപ്പം പെട്ടെന്ന് എടുത്തറിയുന്ന ഒരവസ്ഥ വരും, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ട ഒരവസ്ഥ സംജാതമാകും.
1: ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് സ്മൈൽ ഡിസൈൻ, എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ഇപ്പൊ കല്യാണമൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
2: മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, അതുപോലെ തന്നെ മീഡിയയുടെ തന്നെ കാലഘട്ടമാണ്, അതുപോലെ തന്നെ നമ്മള് പല സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. 47% ഒരു വ്യക്തിയുടെ ചിരിയുടെ പ്രാധാന്യം. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താണ് കാണുന്നത്? ചിരിയാണ്. അതിനെന്താണ് വേണ്ടത്? പല്ലുകളാണ്, നല്ല പല്ലുകളും നല്ല നിറമുള്ള പല്ലുകളും, അത് ആ തൊക്കിന്റെ നിറത്തോട് സംയോജിക്കുന്ന തരത്തിലുള്ള പല്ലുകളുമാണ് വേണ്ടത്. അപ്പോൾ സ്മൈൽ ഡിസൈനിങ്, അതായത് ഡോക്ടർ എന്റെ പല്ലുകൾ ഇച്ചിരി മനോഹരമാക്കണം എന്നും പറഞ്ഞ് ഒരു പേഷ്യന്റ് ക്ലിനിക്കിൽ വരുമ്പോൾ രണ്ട് വിധത്തിൽ നമുക്കത് ഡിസൈൻ ചെയ്യുന്നതിലേക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്ന് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്, രണ്ടാമത്തെ കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ്. ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്ങിൽ നമ്മൾ സെറാമിക് ലാമിനേറ്റ്സ് തന്നെയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതായത് പേഷ്യന്റ് ആദ്യം വരുമ്പോൾ നമ്മൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് ഫ്രണ്ട് വ്യൂ മുൻവശത്ത് ലാറ്ററൽ വ്യൂ, അതായത് സൈഡ് വശങ്ങളിലേയും എടുക്കും. അതിനുശേഷം ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള സ്മൈൽ ക്ലൗഡ്, ഇതില് നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി നമ്മളത് നല്ലൊരു ഡിസൈൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ വ്യക്തിക്ക് യോജിക്കുന്ന സ്മൈൽ ഏതാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം പേഷ്യൻറ്റിനെ കാണിക്കാൻ സാധിക്കും. പേഷ്യൻ്റ് അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേഷ്യൻ്റ് അപ്രൂവലോടുകൂടി പോകുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് എപ്പോഴും
1: നല്ലത്.
2: അതിൻ്റെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. രണ്ടാമത്തേത് കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയും. അതിൽ നമ്മൾ കോമ്പസിറ്റ് വെനിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ചിരിയെപ്പറ്റി ഒന്ന് ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ തരുന്നത് നന്നായിരിക്കും ശ്രോതാക്കൾക്ക് വേണ്ടി. അതായത് നമ്മുടെ ചിരിയിൽ ചുണ്ടുകൾ കൂട്ടിമുട്ടായിരിക്കുമ്പോൾ മുൻവശത്തെ മുകളിലത്തെ പല്ലുകളിൽ 3-4 millimeter ആണ് കാണുന്നത്. എന്നാൽ നന്നായിട്ട് ചിരിക്കുമ്പോൾ പല്ലുകൾ മുകളിലത്തെ മുഴുവനായിട്ടും 1-2 millimeter മോണയുമാണ് കാണുന്നത്. അതിൽ കൂടുതൽ മോണ കണ്ടാൽ തീർച്ചയായിട്ടും അതിന് ഗമ്മി സ്മൈൽ എന്ന് പറയും. പക്ഷേ ഈ ക്രൗൺ ഹൈറ്റ് അതുപോലെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഈ ഭാഗം അത്രയും കാണുന്നത്. എന്നാൽ പ്രായമേറുംതോറും മുന്നേറ്റ പല്ലുകൾക്ക് കുറച്ച് തേയ്മാനം സംഭവിക്കും. അപ്പോൾ തന്നെ ഈ ക്രൗൺ ഹൈറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഈ കോമ്പസിറ്റ് വെനിയർ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഹൈറ്റിൻ്റെ കറക്ഷൻ ചെയ്യാൻ പറ്റും. ലിപ്പിൻ്റെ ആ ഹൈറ്റുമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. കോമ്പസിറ്റ് വെനിയറിൻ്റെ സ്മൈൽ ആർ കറക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് സംവിധാനം കൊണ്ട് നമുക്ക് ഈ സ്മൈൽ വളരെ ഭംഗിയായിട്ട് ചെയ്ത് ഒരു നല്ല ചിരി. അതുപോലെ തന്നെ ചിരിക്ക് കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ്ങിൽ നമ്മൾ ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇംപ്രഷൻ എടുത്ത് ഒരു സ്റ്റഡി മോഡലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതായത് ആ സ്റ്റഡി മോഡൽ സ്റ്റോൺ ബ്ലാസ്റ്റർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ സ്റ്റഡി മോഡൽ ഉണ്ടാക്കുന്നത്. അതിലാണ് സ്മൈൽ അനാലിസിസ് എന്ന് പറയും. സ്മൈല് ഏത് സ്മൈലാണ്, അതിനെന്ത് ന്യൂനതകളാണ്, അതിന് 8 components ഈ സ്മൈല് കറക്റ്റ് ചെയ്യുന്നതിന്. ഇപ്പൊ സപ്പോസ് മുന്നേസ രണ്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള വിടവ് എന്തുകൊണ്ട് വരുന്നു? മുകളിൽ നിന്നുള്ള ഒരു ദശ കൂടുതലായിട്ട് രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് കൂടുതലായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അതിനാണ് മിഡ് ലൈൻ ഡയസ്റ്റീമ എന്ന് പറയുന്നത്. ഇത് ഹെറിഡിറ്ററി ആയിട്ട് പലർക്കും അമ്മയുടെ സൈഡിൽ നിന്ന് അപ്പൻ്റെ സൈഡിൽ നിന്നൊക്കെ ആ കുട്ടിക്ക് വരുന്നതാണ്. അത് നമുക്ക് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെന്റ് തീരുന്നതിനോടൊപ്പം തന്നെ ഈ ഫ്രണവും സർജിക്കലായിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നാൽ മാത്രമേ അത് ശാശ്വതമായി ആ സ്പേസ് ഓപ്പൺ ചെയ്യാതെ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ എയ്സിറ്റി ഡെൻസിറ്റിയിൽ നമുക്കത് മിഡ് ലൈൻ ഡയസ്റ്റീമ ക്ലോഷർ ഈ ബയോമെട്രിക് റെസ്ട്രേഷൻ കൊണ്ട് തന്നെ ഈ ഫ്രണം കട്ട് ചെയ്യാതെ തന്നെ പാർശ്വവശക്കളിൽ നിന്ന് പല്ലിൻ്റെ വീതി ഒട്ടും കൂട്ടാതെ തന്നെ നമുക്ക് റെസ്ട്രേഷൻ നൽകി ഒരു മനോഹാരിത നേടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മുന്നേറ്റ പല്ലുകളുടെ ടിപ്പിൽ കൂടെ ഒരു കർവച്ചർ ലൈൻ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കർവച്ചർ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. പല്ലിൻ്റെ ഹൈറ്റ് അല്ല, യങ് റേഞ്ചിൽ അതുണ്ട്. എന്നാൽ പ്രായമേറുംതോറും മുമ്പ് പറഞ്ഞതുപോലെ പല്ലിൻ്റെ ഹൈറ്റ് കുറയുകയും അത് ഫ്ലാറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ആ കർവച്ചർ ലൈൻ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സ്മൈലാർ കറക്ഷൻ കൊണ്ട്, കോമ്പസിറ്റ് വെനിയർ കൊണ്ട്, ഈ കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ചെയ്യുന്നത്.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ പല്ലിന്റെ വിടവിനെ കുറിച്ച്. പെട്ടെന്നൊരു കാര്യം ചോദിച്ചാണ്, ഇങ്ങനെ പല്ലിന്റെ വിടവ് ജന്മനാ വരാണ്ട് ഇടക്കാലം വെച്ചിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് പലരിലും. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും?
2: അത് പല കാര്യങ്ങളുണ്ട്. ഇപ്പം വായിൽ കൂടെ ശ്വാസം, മൗത്ത് ബ്രീതിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റിൽ നമ്മൾ ആ പ്രഷറുണ്ട്, പല്ലുകള് ഫ്ലാഡ് അപ്പ് ആവും, മുന്നേറ്റ പല്ലുകൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോണപഴുപ്പ്. ഒരു കാലത്ത് ഈ സ്കെയിലിംഗ് ഒന്നും ഒട്ടും ചെയ്യത്തില്ലായിരുന്നു, പല്ല് ക്ലീൻ ചെയ്ത ഇനാമിൽ പോവെന്നുള്ളൊരു മിഥ്യാധാരണയായിരുന്നു.
1: അതിപ്പോഴും ഉണ്ട് പലരുടെ ഇടയിലും.
2: പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനാമിൽ ഒട്ടും പോവുകയില്ല, അൾട്രാസോണിക് വൈബ്രേഷൻസ് കൊണ്ട് ഡിപ്പോസിറ്റ്സ് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ, ഇനാമൽ ലോസ് ഇല്ല. മോണപഴുപ്പ് ഇല്ലാതായാൽ മാത്രമേ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഘടന, പെരിഡോണ്ടൽ അറ്റാച്ച്മെന്റ്സ് ഫേം ആയിട്ട് നിൽക്കുകയുള്ളൂ, പല്ലിന് ഉറപ്പ് കിട്ടുകയുള്ളൂ. മുമ്പ് ചോദിച്ചതുപോലെ പല്ലുകൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, പല്ലുകൾ ആടുമ്പോൾ അതിൻ്റെ അറ്റാച്ച്മെന്റ്സ് ലൂസാകുന്നു, അപ്പോൾ ശ്വാസം കുറച്ച് വിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുന്നോട്ട് അത് വരികയാണ് ചെയ്യുന്നത്. പല്ലിൻ്റെ ആട്ടം കൊണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയാണ്. അപ്പോൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇന്നത്തെ കാലത്ത് ഈ ഡയബറ്റീസ് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മോണപഴുപ്പ് ഉണ്ടാകുന്നത് ഹാർട്ട് ഡിസീസിനെ അഗ്രവേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്, കൂട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ പല്ല് ക്ലീൻ ചെയ്യുന്നത് പല്ല് അടയ്ക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ആവശ്യതയേറിയതാണ്.
1: ഓക്കെ ഡോക്ടർ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഡോക്ടർ ഇത്രയും നേരം സംസാരിച്ചത്. നമ്മളെ പോലെ തന്നെ ഇതിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു ടോക്ക്. ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടറോട് നന്ദി പറയുകയാണ്.
2: താങ്ക് യു ഡോക്ടർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മിഡി ടോക്കാണ്. മിഡി ടോക്കിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സെൻട്രൽ കൌൺസിൽ മെമ്പർ ഡോക്ടർ കെ എൻ തോമസ് ആണ്. ഒരിക്കൽ കൂടി ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് മിഡി ടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 10 o'clock. திருவெல்லையிலே பிரசஸ்த ஸ்வயம்பரண ஸ்தாபனமாய மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் மேக்ஃபாஸ்ட் 2026-27 அத்தியன வருஷத்தேக்குள்ள எம்எஸ்சி பயோ இன்ஃபோமாட்டிக்ஸ் கோர்ஸிலேக்கு பிரவேசனம் ஆரம்பிச்சு. ஜீனோமிக்ஸ், புரோட்டியோமிக்ஸ், டாட்டா அனாலிசிஸ், பயோ இன்ஃபோமாட்டிக்ஸ் டூளுகள், கம்ப்யூட்டேஷனல் பயோளஜி தொடங்கிய நவீன மேகலகளில் வித்தியார்த்திகளுக்கு பிராயோகிக பரிசீலனவும் கவேஷண அவசரங்களும் லபியமாகும். யோகியதையுள்ள വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം. പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 58 66 61.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരും നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
3: എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. RJ അമൃത കാർത്തികയ്ക്കൊപ്പം ശുഭയാത്ര.

0: ஃபாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவிதா கோர்ஸ்களிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கின்ற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்கள்க்கிடையில் 200 ராங்குகൾ. நேஷனல் சைபர் டிஃபென்ஸ் ரிசோர்ஸ் சென்டராயும் சர்வகலாசால கவேஷண கேந்திரமாயும் பிரவர்த்திக்கோ. 4 வருஷ ஓனேர்ஸ் பிருதங்களாய BCOM, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നിരീവിശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാന ഹത്യാ ദിവസം ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1925 ജൂൺ 25-നാണ് അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യുകെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. യുകെ സന്ദർശന വേളയിൽ യുകെയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എറണാകുളത്ത് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ശേഖരം ഇന്നലെ പിടിക്കുകയാണ്. ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഓപ്പറേഷൻ തുഫാന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം.
0: എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിക്ക്

0: ഇന്ന് തുടക്കമായത്. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം രണ്ടിനാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചത്. വർഷങ്ങളായി തരിശുകിടന്ന പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള വിതയുത്സവം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രിയും നെടുമങ്ങാട് എംഎൽഎയുമായ ജി ആർ അനിൽ അധ്യക്ഷനായി. ഗവിക്കുവേണ്ടി പ്രത്യേകമായ പാക്കേജുകൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ഗവിയിൽ അംഗനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ടെന്നും വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉച്ചയോടെ മന്ത്രി ഗവിയിൽ കൊല്ലപ്പെട്ട അംഗനവാടി ഹെൽപ്പറുടെ വീട് സന്ദർശിക്കും.
0: മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും വന്യജീവി ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൈമാറിയിരുന്നു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
3: സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 530

സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഡാറ്റ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. ലോകകപ്പ് ഫുട്ബോൾ

0: തുടർച്ചയായി മൂന്നാം ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇതിഹാസ താരം ഗില്ലർമോ ഒച്ചാവയുടെ മെക്സിക്കോ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോ നിഷ്പ്രഭമാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതോടെ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിലായി. സമനില നേടിയാൽ പോലും റൌണ്ട് ഓഫ് 32 പ്രവേശിക്കാമെന്നിരിക്കെ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ പരാജയം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കയും നോക്കൌട്ട് ഉറപ്പാക്കി. നോക്കൌട്ട് യോഗ്യതയ്ക്കായി ടീമുകൾ രണ്ടും കൽപ്പിച്ച് പൊരുതാനിറങ്ങുന്ന ഗ്രൂപ്പിലെ അവസാന പോരാട്ടങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ്.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2 സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4 സ്ഥാനത്തും. വെനസ്വേലയിലെ യുമറി പട്ടണത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 പേർ മരിക്കുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരകാസിലും പരിസര പ്രദേശങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി മോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജപ്പാന്റെ വടക്ക് ഭാഗത്തും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9,248 റേഷൻ കാർഡുകൾ

കർഷകർക്ക് പവന് 2040 രൂപ കുറഞ്ഞ് 1,02,760 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ജി ഒ വി നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണകൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചു നിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എൻമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്രീമറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ AC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു.

0: സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do the...
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു. 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റമി പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി.

0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാക്കും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
1: സെൻസസ് ഉദ്യോഗസ്ഥർ

0: ആകാശവാണി.
1: കേരളത്തിൽ നാളെ ഒരു മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ജിഒബി, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2 സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4 സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖതറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എനുമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
4: 1 o'clock.
2: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: രാവിലെ തന്നെ ഒരു പഴം കഴിക്കുന്നത് ഉന്മേഷം പകരുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ടല്ലേ. പക്ഷെ വെറും വയറ്റിലെ പഴം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ചിലപ്പം ദഹിച്ചെന്ന് വരില്ല. പക്ഷെ ഈ പഴത്തിനുള്ളിൽ പൊട്ടാസ്യം, വിറ്റമിൻസ് ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിന് അതുപോലെ തന്നെ ദഹനത്തിന് എളുപ്പമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പഴത്തിന്. പക്ഷേ പഴം വെച്ചിട്ട് നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയാലോ, ഈ പഴം അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കില്ലേ. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിൽ ഇന്ന് അങ്ങനെയുള്ള പഴം വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്, കൂടെയുള്ളത് ദീപ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്മൂത്തി നോക്കാം. അതായത് പഴം, പാല്, കുതിർത്ത ബദാം, വറുത്ത കാഷ്യനട്സ് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത് ഓരോന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു സ്മൂത്തി റെഡിയായി. ഇത് നമുക്ക് രാവിലെ കുടിക്കാം കേട്ടോ. രാവിലെ ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോവാണ്, പെട്ടെന്ന് അവർക്കൊരു സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പഴവും പാലും ബദാം തലേദിവസം വെച്ച് കുതിർത്തതും പിന്നെ കാഷ്യനട്ടും വറുത്തെടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. രാവിലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതൊന്ന്. രണ്ടാമത്തത് ബനാന പീനട്ട് ബട്ടർ ടോസ്റ്റ് ആണ്. അതായത് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ കുറച്ച് പീനട്ട് ബട്ടർ തേച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പഴം വെച്ചു കൊടുക്കുക. അപ്പൊ ക്രിസ്പി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത്. കാരണം ഇത് ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ്. അപ്പൊ ഇതിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. മൂന്നാമത്തത് ബനാന പാൻകേക്സ് ആണ്. മൈദ, പാല്, വാനില എസെൻസ് ഇതിനൊപ്പം നന്നായിട്ട് ഉടച്ച പഴം ചേർത്തിട്ട് നമ്മളൊരു മിക്സ് ഉണ്ടാക്കുക. ഇതെന്നിട്ട് പാനിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചുട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലുള്ള പാൻകേക്ക് റെഡിയായി. ഇതും രാവിലെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഈ പാലും വാനിലയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് തല പോകുന്നിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഉത്തരേന്ത്യയിലെ പ്രചാരത്തിലുള്ള ഒരു വിഭവമാണ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാന അവൽ ട്വിസ്റ്റ് ആണ്. അത് നമുക്ക് അവല് തൈരുമായിട്ട് ചേർത്തിട്ട് മുകളിൽ ഉടച്ച പഴം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. പിന്നെ ബനാന ഓട്സ് ഉണ്ട്. അത് പാലിൽ വേവിച്ചിട്ടുള്ള ഓട്സിനൊപ്പം പഴം അരിഞ്ഞ് ചേർക്കുക. രാവിലെ ഒരുപാട് സമയം നമുക്കിങ്ങനെ വിശപ്പൊക്കെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബനാന ഓട്സ്. പിന്നെ ബനാന പറാത്ത, അതായത് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴക്കില്ലേ, അതിൽ നന്നായിട്ട് ഉടച്ച പഴവും അല്പം കുരുമുളകും ജീരകപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നെയ്യിലോ എണ്ണയിലോ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അത് നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചിയാ പുഡിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഐറ്റംസ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള, അതായത് തലേദിവസം രാത്രി നമുക്ക് തൈരിൽ കുതിർത്ത ചിയാ വിത്തുകളിലേക്ക് രാവിലെ പഴവും നട്ട്സും ചേർത്ത് കൊടുക്കാം. പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള മികച്ച ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ എന്ത് കൊടുക്കും എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. കുറെ ഐറ്റംസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഓരോ ദിവസവും ട്രൈ ചെയ്തോളൂ. പഴമായതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്തിന് യാതൊരു ഇഷ്യൂസ് ഉണ്ടാവുകയില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ബദാം, കാഷ്യനട്ട് ഇതൊക്കെ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: ശമയം.

0: ക്ഷമയം.
1: കറുത്തിരുണ്ട് നീളമുള്ള മുടി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുണ്ടല്ലേ? എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ക്ഷമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ മുടിയുടെ ലെങ്ത്, അതിന്റെ ശൈലി, അതിന്റെ ആരോഗ്യം എന്നിവയൊക്കെ കൂടുതലും നമ്മുടെ ജനിതക ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി ഹീറ്റ് ചെയ്യുക എന്നത്. ഈ ബിസി ലൈഫിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുടി ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമ്മുടെ മുടിയിൽ ചൂട് തട്ടുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ. ഇത് നമ്മുടെ മുടിയെ കൂടുതൽ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും മുടി ഹീറ്റ് ചെയ്യരുത്. ഇനി നമ്മളൊക്കെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നനഞ്ഞ മുടി ചീകുക, അല്ലെങ്കിൽ നനഞ്ഞ മുടി ചീകി കെട്ടിവെക്കുക എന്നത്. നനഞ്ഞ മുടി കൂടുതൽ ദുർബലമായിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് ചീപ്പ് ഉപയോഗിച്ച് ചീകുക, മുടി ടൈറ്റായിട്ട് കെട്ടിവെക്കുക, ഇതൊക്കെ നമ്മുടെ മുടിയെ ദോഷമായിട്ട് ബാധിക്കും. കൂടുതലും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവരൊക്കെയാണ്. രാവിലെയുള്ള ധൃതിയിൽ കുളി കഴിഞ്ഞ് വന്ന് മുടി ചീകുക കെട്ടുക എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി ചീകുകയും കെട്ടിവെക്കുകയും ചെയ്യണം. സ്വാഭാവികമായിട്ട് തന്നെ മുടി ഉണങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ മുടി ഉണങ്ങാനായിട്ട് ഓവറായിട്ട് തലയിലെ തോർത്തുപയോഗിച്ച് അല്ലെങ്കിൽ ടർക്കി ഉപയോഗിച്ച് തുടക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഉറക്കമാണ് കേട്ടോ. ദിവസം 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങണം. ഉറക്കക്കുറവ്, മുടി കൊഴിച്ചിൽ, അകാല നര, മുടി നേർത്തു പോകൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമാണ്. അപ്പോൾ ഉറക്കക്കുറവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ കൊണ്ടുവരണം. കൂടുതലും ആവശ്യത്തിന് ഉറങ്ങുവാനും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം പകുതി ഭേദമാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വളർച്ചയും ബെറ്റർ ആകുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ, മുടി വേഗം വളരാനായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചമയത്തിലൂടെ ഞാൻ ദാ ഇന്ന് പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പതിയെ ഞാനും ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഞാനിവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മൈ ആർജി അപർണ. അപ്പൊ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഇഷ്ടപ്പെട്ടു എടുത്തു അത്രേ ഉള്ളു. അപ്പൊ കുറച്ചധികം നല്ല പാട്ടുകളൊക്കെ ഉണ്ട് എന്റെ കയ്യില്, നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഡി ക്യു സായ് പല്ലവി കോമ്പിനേഷനിൽ വന്ന കലി എന്ന മൂവിയിലെ ചില്ലറാന്തൽ വിളക്ക് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണിത്. ഗോപി സുന്ദറിന്റെ മ്യൂസിക് ആണ് കേട്ടോ, ജോബ് കുര്യന്റെ വോക്കലാണ്. അപ്പോ ഈ ഒരു പാട്ട് ആസ്വദിക്കാൻ ഗ്രാമഫോണിൽ ആദ്യം തന്നെ.

അലി മൂവിയിലെ സോങ് ഒക്കെ കേട്ടെത്തിരിക്കെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അനാർക്കലി മൂവിയിലെ സോങ് ആണ് കേട്ടോ. സോങ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തണുത്ത മൺചുരങ്ങൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു സോങ് ആണ്, അത്രത്തോളം തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ആണ്. രാജീവ് നായരുടെ വരികളാണ്, വിദ്യാസാഗറാണ് ഈണം പകർന്നിരിക്കുന്നത്. കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹരമായ ഗാനമാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്.

ഒരുപാട് നുണ പറയുന്ന നായകനെ കാഴ്ചവെച്ച സിനിമയായിരുന്നു കിങ് ലെയർ. നമ്മുടെ ദിലീപേട്ടൻ തകർത്ത് അഭിനയിച്ചൊരു മൂവിയായിരുന്നു കേട്ടോ കിങ് ലെയർ. കിങ് ലെയറിലെ റൊമാൻറ്റിക് സോങ് എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് പെരുന്നുണപ്പുഴ താണ്ടി എന്ന് തുടങ്ങുന്ന സോങ് ആയിരിക്കും അല്ലേ. ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളാണ്, അലക്സ് പോളാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വോക്കൽ വിജയ് യേശുദാസ് ആൻഡ് മഞ്ജരി. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ലാലേട്ടൻ എം ജി ശ്രീകുമാർ, ഈ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പാട്ടും ഹിറ്റാകാതിരുന്നിട്ടില്ല അല്ലേ? അത്തരത്തിലുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഫ്രം ദ മൂവി ഒപ്പം. നമ്മുടെ ലാലേട്ടൻ കാഴ്ച പരിമിതിയുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ കൂടിയായിരുന്നു കേട്ടോ ഒപ്പം. ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടി ഡോക്ടർ മധു വാസുദേവൻ വരികളൊരുക്കി. എം ജി ശ്രീകുമാർ ആലപിച്ച ചിന്നമ്മ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോ താവ

ശരിയല്ലാത്ത ഭക്ഷണക്രമം നമ്മുടെ യുവതലമുറയെ എങ്ങനെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ജീവന് വരെ ആപത്താണ്. ജീവൻ നഷ്ടമായാൽ വേണ്ടപ്പെട്ടവരുടെ ജീവിതം പോലും ഇരുട്ടിലാകും എന്ന് കാണിച്ചു തന്ന മൂവിയായിരുന്നു വർഷം. വർഷം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക, ആശ ശരത് എന്നിവരുടെ അഭിനയത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ഒരു മകൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന എത്രത്തോളമാണ് എന്നതാണ് ഈ ഒരു മൂവിയിൽ ഇവർ കാണിച്ചു തന്നത്. അത്രയും നാള് തന്റെ കുഞ്ഞുണ്ടായിരുന്ന അത്രയും നാള് അല്പം പിശുക്കനായും സ്വാർത്ഥനായും ഒക്കെ ഇരുന്ന ആ ഒരു മനുഷ്യൻ പിന്നീട് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വേറൊരു വ്യക്തിയായി മാറുന്നതാണ് ഈ മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മൂവിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കൂട്ട് തേടി വന്നു എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് കേട്ടോ ഗ്രാമഫോണിൽ ഇനി അടുത്തത്. സച്ചിൻ വാര്യറുടെ വോക്കലിൽ ഈ ഒരു ഗാനം ആസ്വദിക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഉള്ള സമയത്ത് കയ്യില് ഒരു കപ്പ് കാപ്പിയും അടുത്ത് ചൂടുള്ള പലഹാരവും ഒക്കെ ആയിട്ടിരിക്കുമ്പോ കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ട്, പട്ടം പോലെ എന്ന മൂവിയിലെ മഴയെ തൂമഴയെ. ഈ ഒരു പാട്ടിറങ്ങിയ സമയത്ത് മിക്കവരുടെയും കോളർ ടോണും റിംഗ് ടോണും ഒക്കെ ഈ ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ. വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു പാട്ടിന്. ഈ ഒരു പാട്ട് ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ മഴയത്ത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം നമ്മുടെ മനസ്സിലിങ്ങനെ വന്നു ചേരും. അപ്പോ ആ ഒരു പാട്ടാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്. സന്തോഷ് വർമ്മയാണ് കേട്ടോ വരികൾ ഒരുക്കിയിരിക്കുന്നത്. എം ജയചന്ദ്രന്റെ മ്യൂസിക്കാണ്. ഹരിഹരൻ, മൃദുല വാര്യർ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ശക്തമായൊരു രാഷ്ട്രീയ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഈ സിനിമയിലെ ആ നദിയോരം എന്ന് തുടങ്ങുന്ന സോങ് അത്ര പെട്ടെന്ന് ആരും മറന്നിട്ടുണ്ടാവില്ലല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദാണ് മനോഹരമായ ഈ ഗാനത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അപ്പൊ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കണ്ണിനുള്ളിൽ നീ കൺമണി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള അത്രത്തോളം ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു പാട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന മൂവിയിലുള്ളതാണ് കേട്ടോ. രാജീവ് നായരാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. എൻ ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. നജീം ഇർഷാദ് ആലപിച്ച ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

മദ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ ദോഷമായിട്ട് ബാധിക്കും എന്ന് കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന മൂവിയെ കുറിച്ചോ നമ്മളിങ്ങനെ അറിയാതെ മനസ്സിൽ കൂടി ആലോചിച്ചാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ് ഈ ചില്ലയിൽ നിന്ന് എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച മൂവിയായിരുന്നു സ്പിരിറ്റ്. ഈ ഒരു സോങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു മൂവിയുടെ എല്ലാമായിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ഷഹബാസ് അമാനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്, ദാസേട്ടനാണ് ആലപിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാനും അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുകയാണ് കേട്ടോ. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. വീണ്ടും കുറച്ചധികം നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മൈ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂനയാണ്. അപ്പൊ ഡോക്ടർ ഇന്ന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓറൽ അൾസറിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനു മുൻപ് ഡോക്ടറെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം. നമസ്കാരം.
2: അപ്പൊ ഡോക്ടർ, ഓറൽ അൾസർ, അപ്പൊ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്?
3: നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് ഈ മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഓറൽ അൾസേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും തന്നെ ഈ ഓറൽ അൾസർ എന്ന, അതായത് വായ്പുണ്ണ്, നമുക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുള്ളൊരു അസ്വസ്ഥതയാണ്. അത് വളരെ ചെറിയൊരു അൾസർ ആണെങ്കിലും നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. കാരണം എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ട്, ചൂട്, എന്ത് കഴിച്ചാലും നമുക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ അതിനെ അവഗണിക്കാറാണ് ഉള്ളത്. അത് സ്ട്രെസ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി.

0: പ്രഗ്നൻസി, മെൻസ്ട്രേഷൻ്റെ ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ വായിൽ അൾസേഴ്സ് വരാം. എസ്പെഷ്യലി കുട്ടികൾ യങ് ഏജിൽ അവർക്ക് ഈ എക്സാം ടെൻഷൻ ആ സമയത്ത് ഒരുപാട് കുട്ടികളെയും കൊണ്ട് പേരൻസ് വരാറുണ്ട് വായ്പുണ്ണായിട്ട്.
1: അസ്വസ്ഥതകളാണ്
0: അത്. അത് ഹീൽ ചെയ്യും പിന്നെയും വരും. ചില അൾസേഴ്സ് ഉണ്ട് അത് ഹീൽ ചെയ്യും പിന്നെയും വരും. ചിലതുണ്ട് അതങ്ങനെ അങ്ങ് പെർസിസ്റ്റ് ചെയ്യും, അങ്ങനെ അങ്ങ് നിന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്, എപ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്, നമ്മൾ സ്വയമായിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷനൊക്കെ തന്നെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തൊക്കെ നോക്കും, എന്നിട്ടത് കുറയുന്നില്ല അല്ലെങ്കിൽ അത് കുറയുന്നു പിന്നെയും വരുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു ഓറൽ ഫിസിഷ്യനെ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡെന്റലിൽ കാണിക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം, എപ്പോഴാണ് ബയോപ്സി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇതിന്റെ അടുത്ത്, അതായത് നമ്മൾ ഇനി കൂടുതലായിട്ട് ഡോക്ടർ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പക്ഷെ ഇനിയിപ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഡോക്ടർ അലീനെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: താങ്ക് യു.
1: അപ്പൊ ഇപ്പൊ ഡോക്ടർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു, നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക്, കാരണം എന്താണിത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പൊ ഈ ഓറൽ അൾസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം.
2: വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളെയോ പുണ്ണുകളെയാണ് നമ്മൾ വായ്പുണ്ണ് അഥവാ ഓറൽ അൾസർ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു പുണ്ണ് മാത്രമാണെന്ന് കരുതി പലരും ഇതിനെ അവഗണിക്കാറുണ്ട്. പക്ഷേ വളരെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്.
1: അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വായ്പുണ്ണ് അഥവാ നമ്മൾ ഓറൽ അൾസർ എന്ന് പറയുന്നത് എവിടെയൊക്കെ വരാനാണ് ചാൻസ് ഉള്ളത്?
2: ഇത് നോർമലായി കാണുന്നത് നാവിൽ, കവിളിന്റെ ഉള്ളിൽ, ചുണ്ടിന്റെ ഉള്ളിൽ, മോണയിൽ അല്ലെങ്കിൽ വായുടെ അടിഭാഗത്തൊക്കെയാണ് സാധാരണ കാണാൻ കഴിയുക. ഇത് പ്രത്യേകിച്ച് വേദനയോട് കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദന കൂടാനുള്ള സാധ്യതയുണ്ട്.
1: ശരി. അപ്പൊ ഈ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും. അപ്പൊ എന്തൊരു അസുഖം വരുമ്പോഴും അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
2: ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് സ്ട്രെസ്, ഉറക്കക്കുറവ്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡിന്റെ കുറവ്, അല്ലെങ്കിൽ കവിൾ കടിക്കുക, പിന്നെ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ അല്ലെങ്കിൽ ഇൽ ഫിറ്റിംഗ് ഡെഞ്ചർ, വെപ്പ് പല്ല് മൂലം ഉണ്ടാകുന്ന മുറിവുകൾ, അസിഡിറ്റി, ഹോർമോണൽ ചേഞ്ചസ്, ഇൻഫെക്ഷൻസ് എന്നിവയൊക്കെയാണ്. ചിലപ്പോൾ ഈ ആവർത്തിച്ചു വരുന്ന അൾസർ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം.
1: ഓ, അത് ശരി. അപ്പൊ അത് ഈ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
2: ഈ ഹെർപ്പിസ് പോലെയുള്ള വൈറസ് രോഗങ്ങൾ, ക്ഷയരോഗം, വായിലെ ക്യാൻസർ എന്നിവയ്ക്കെ ആവാൻ ഈ ഓറൽ അൾസറിന് സാധ്യതയുണ്ട്.
1: ശരി. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സ്ട്രെസ് മൂലം കൂടുതലായിട്ട് നമുക്ക് ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഇപ്പൊ കേട്ടിട്ടുണ്ട്. ശരിക്കും സ്ട്രെസ്സിനും ഈ പറഞ്ഞിട്ടുള്ള ഓറൽ അൾസറിനും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്താണ് അതിനുള്ള ഒരു ബന്ധം എന്ന് വിചാരിക്കും. ശരിക്കും എന്തായിരിക്കും ഇത് തമ്മിൽ കണക്ട് ആയിരിക്കുന്നതിന്റെ കാരണം?
2: അതെ, ഇത് ശരിക്കും സ്ട്രെസ്സും ഓറൽ അൾസറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ അധികം ടെൻഷൻ അനുഭവിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയാം, അതുപോലെ തന്നെ ഉറക്കം കുറയാം, ഭക്ഷണ രീതിയൊക്കെ മാറാം. ഇതെല്ലാം വായിൽ അൾസർ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കും. പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയത്ത് ഈ ജോലി സമ്മർദ്ദം, ഡിപ്രഷൻ ഒക്കെ അനുഭവപ്പെടുമ്പോൾ വായിൽ അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻസിന് നമ്മൾ ഈ എക്സാം ടൈമിലൊക്കെ നോർമലായിട്ട് കാണുന്നതാണ് ഈ സ്ട്രെസ് അൾസർ എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് കാരണം ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അവ അൾസർ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ട് വായ്പുണ്ണ് വരുന്നവർ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല ഉറക്കം, ബാലൻസ് ഡയറ്റ്, വെള്ളം ധാരാളമായി കുടിക്കുക എന്നിവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.
1: ഓക്കെ. ഇപ്പൊ ഈ ഇപ്പൊ നോർമൽ ആയിട്ട് നമ്മൾ അൾസർ എന്ന് പറയും, അപ്പൊ അങ്ങനെയുള്ളതും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഓറൽ അൾസർ ഉണ്ടാവും. അത് തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും?
2: ഒരു നോർമൽ അൾസർ എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. അത് നോർമലായി 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ മാറേണ്ടതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാത്തത്, വളരെ വലിയ അൾസർ, അതിൽ നിന്ന് ഈ രക്തം വരുന്നത്, റിക്കറന്റ് ആയി ആവർത്തിച്ച് വരുന്നത്, വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ അതിന് ചുറ്റുമുണ്ടാകുമ്പോൾ വിഴുങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം കുറയുക അഥവാ വെയിറ്റ് ലോസ്, പിന്നെ വളരെ ശക്തമായ വേദനയൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ ഈ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ഉടൻ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് അത് അൾസർ തന്നെയാണ്, നോർമൽ അൾസർ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണം.
1: ഓക്കെ. ഇപ്പൊ 2 ആഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നോർമൽ, അതിനുശേഷവും അത് നീണ്ടു പോവാണെന്നുണ്ടെങ്കിൽ
2: അതൊരു വേറൊരു ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ വേറെ രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം. അപ്പൊ അത് ഡെന്റിസ്റ്റിനെ കണ്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ഈ വായ്പുണ്ണിനെ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്?
2: നമ്മൾ ഈ അൾസറിന്റെ വലുപ്പം അല്ലെങ്കിൽ ഷേപ്പ്, കളർ, അല്ലെങ്കിൽ ഈ വെളുത്തതോ ചുവന്നതായ പാടുകൾ അതിന് ചുറ്റുമുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുക. ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനൊക്കെ ഡെന്റിസ്റ്റ് ചിലപ്പോൾ പറയാം. ഇത് മാത്രമല്ല, ഇത് വേറൊരു രോഗലക്ഷണത്തിന് സാമ്യമായിട്ട് തോന്നിയാൽ, കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് തോന്നിയാൽ ബയോപ്സിയും പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ ചിലപ്പോൾ ഡെന്റിസ്റ്റ് ആവശ്യപ്പെട്ടേക്കും. അപ്പോൾ അത് ചെയ്ത് രോഗം നിർണ്ണയിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഓറൽ അൾസർ ചിലപ്പോ ഈ ഓറൽ ക്യാൻസറിന് കാരണമായേക്കുമോ?
2: അതെ, ചിലപ്പോൾ ഈ മാറാതെ നിൽക്കുന്ന ഈ അൾസർ ഓറൽ ക്യാൻസറിന്റെ ആദ്യ ലക്ഷണമായിരിക്കാം. ഈ പ്രത്യേകിച്ച് പുകവലി, മദ്യപാനം അല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നവരൊക്കെ ഇത് കൂടുതലായി ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ഈ നോർമൽ ആയിട്ട് വരുന്ന അൾസർ ആണെങ്കിൽ പോലും റിക്കറന്റ് ആയിട്ട് വരുമ്പോൾ അത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് മാറാതെ നിന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണണം.
1: ശരി, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പൊ പല്ലുവേദന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാനായിട്ട് നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓറൽ അൾസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചികിത്സിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ പെട്ടെന്ന് അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
2: ഓക്കെ, ചില ഹോം റെമഡീസ് നമുക്ക് ചെയ്യാം. ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വാ കഴുകുക, അപ്പൊ നമ്മുടെ ആ വേദനയൊക്കെ ഒന്ന് കുറയും. പിന്നെ ധാരാളമായി വെള്ളം കുടിക്കുക, സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക. ഇതിങ്ങനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ തൈര് പോലെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസിക്കൊക്കെ അത് മാറാനുള്ള വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിന്നാൽ വീട്ടിലെ റെമഡീസ് എടുക്കാതെ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണേണ്ടതാണ്.
1: ശരി, അപ്പൊ അതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത്?
2: നമ്മൾ ട്രീറ്റ്മെന്റ് കാരണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കും. അതല്ലേ വേദന കുറയ്ക്കാനുള്ള ടോപ്പിക്കൽ ജെല്ല്, ആന്റിസെപ്റ്റിക് മൗത്ത് വാഷ് ഇവയൊക്കെ നമുക്ക് നൽകാം. ഈ ഷാർപ്പ് ടൂത്ത് അല്ലെങ്കിൽ ഈ ഡെഞ്ചർ, ഈ വെപ്പുപല്ലൊക്കെ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ആ കാരണങ്ങൾ തിരുത്തണം. കാരണം തിരുത്തിയാലേ നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ.
1: ഇതിപ്പോ എന്ത് അസുഖം വന്നാലും നമ്മൾ ആദ്യം ഇതെങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഓറൽ അൾസർ എങ്ങനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും?
2: ഈ ഓറൽ അൾസർ നമുക്ക് തടയാൻ മെയിൻലി നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നല്ല ഓറൽ ഹൈജീൻ പാലിക്കുക, ബാലൻസ് ഡയറ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സ്ട്രെസ് ഒഴിവാക്കുക, നന്നായി ഉറങ്ങുക, ഈ പിന്നെ പുകവലി, മദ്യപാനം, ഇങ്ങനെ പുകയില ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ കഴിവതും നിർത്തുക. കാരണം അത് ഓറൽ അൾസർ മാത്രമല്ല ബാക്കി മറ്റു രോഗങ്ങളിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിവതും ഒഴിവാക്കുക. പിന്നെ റൊട്ടീൻ ആയിട്ടുള്ള ഡെന്റൽ ചെക്കപ്പ് നടത്തുക. നമ്മളൊരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ഓറൽ അൾസറിന് മാത്രമല്ല എന്ത് രോഗത്തിനായാലും അത് നിർണ്ണയിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ രോഗം നിർണ്ണയിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് എഫക്റ്റീവ് ആയിരിക്കും. സോ അപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം പ്രിവെൻഷൻ എടുക്കുക, പിന്നെ രോഗം വന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണുക.
1: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ എന്തെങ്കിലും ഓറൽ അൾസർ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പം അത് വന്നു പോയി എന്നുള്ളത്, പക്ഷെ അതിൽ എത്രമാത്രം ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും നേരം ഓറൽ അൾസറിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്ന നമ്മുടെ ഡോക്ടറുണ്ട്. അപ്പൊ ഡോക്ടർ, ഇതിന്റെ ഒരു കൺക്ലൂഷൻ, കാരണം എന്തൊരു കാര്യവും നമുക്ക് ലാസ്റ്റ് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണം എന്ന് പറയണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അനൂന ഡോക്ടറെ വീണ്ടും ഞാൻ മെഡി ടോക്കിലേക്ക് വിളിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ? മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുള്ളൂ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഓറൽ അൾസറിനെ കുറിച്ച് കേട്ടുമല്ലോ, അതിന്റെ കാരണങ്ങൾ, അത് എവിടെയൊക്കെ വരും, അത് എങ്ങനെ എവിടെ വന്നാലാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ആളുകളിൽ വന്നാലാണ് അത് കൂടുതൽ അതിന് ക്യാൻസർ അങ്ങനെയുള്ള അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടു. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പം ഒരു വായിലൊരു അൾസർ വന്നാലും അതിന്റെ ഷേപ്പ്, സൈസ് ഒക്കെ നമുക്ക് ഒരു ചെറിയ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് വലുതാണ്, അത് കൂടുതൽ സമയം നിലനിൽക്കുന്നു, രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടും അത് കുറയുന്നില്ല, അതിന് നല്ല പെയിന്, കഴല വീക്കം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിക്കൽ സഹായം തേടേണ്ടതായിട്ട് വരും. അതിനായിട്ട് അതിന് നമ്മൾ ഹോം റെമഡീസും കൊണ്ടിരുന്നാൽ അത് ശരിയാകത്തില്ല, അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. നമുക്ക് ആദ്യം ഹോം റെമഡീസ്, ഫുഡ്, ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ എന്നാലും അത് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വായിൽ ഷാർപ്പ് പല്ലുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും നമ്മുടെ പല്ല് മുട്ടിയിട്ടാണ് അത് മുറിവുണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് പുഷ്പഗിരി ഡെന്റൽ കോളേജിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, റൂം നമ്പർ 1. കാണണം. അവിടെ രോഗനിർണയം നടത്താനും അഥവാ എന്തെങ്കിലും ബയോപ്സിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നാൽ രോഗനിർണയം ചെയ്യാനും അതിൻ്റെ ബയോപ്സി എടുക്കാനും അതിൻ്റെ ഫൈനൽ ഡയഗ്നോസിസിലെത്താനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റിയെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കുന്നു.
1: താങ്ക് യു ഡോക്ടർ. ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാമെന്ന് വിചാരിക്കാതെ അതിന് കൃത്യമായിട്ടുള്ളത് ഡോക്ടർ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇവിടെ ചെല്ലണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത്രയും നേരം ഈ ഒരു ഓറൽ അൾസർ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂന. അപ്പൊ രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഒരു മെഡിടോക്കിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ മെഡിടോക്കിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: Ready Macfast 90.4. Time check.
2: 3 o'clock.
3: Ah, nalla mala. Mala kattanjaya John Samash.
2: Malayim kattanjaya, okay. Pakshe Johnson Mashinte paattu adu ee samayathu.
3: Ha, adinalle songs on demand.
0: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടാ.

കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ആഹ് നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺ സമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
2: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഒൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
1: 4 o'clock.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: Zero delivery?
4: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
4: സീറോ ഡെലിവറി. Everything starts from zero.
3: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: റേഡിയോ കഫേ. This is Radio Cafe.
1: ഹായ് ഹായ് ഹായ് ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ദാ ഇവിടെ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സമയം 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. 4 മണി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചായ സമയമാണല്ലേ. 4 മണി ആയി കഴിഞ്ഞാൽ മലയാളികളുടെ കയ്യിൽ ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട, സന്തോഷമാണ് അല്ലെ. അത്രയും നേരം നമ്മൾ രാവിലെ വർക്കിന് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്നു, അതിനൊക്കെ ഇടയിൽ ഉച്ചക്കത്തെ ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല കഴിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല. ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നത് ദാ ഈ 4 മണിക്കാണ്. 4 മണിക്ക് നല്ല ചൂട് ചായയും ഒപ്പം നല്ല പലഹാരങ്ങളും. അത് ചിലർക്ക് ഇങ്ങനെ മറ്റേ ചില്ലുംകൂട്ടിൽ, ചായക്കടയിലെ ചില്ലുംകൂട്ടിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പലഹാരങ്ങളിലെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇഷ്ടമെങ്കിൽ, മറ്റ് ചിലരുണ്ട് അവർക്ക് കുറച്ച് തനി നാടൻ ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഇഷ്ടം. അതായത് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ അവല് നനക്കുക എന്ന് പറയും നമ്മുടെ സ്ഥലത്ത്, ചിലയിടത്ത് അവല് വിളയിക്കുക എന്ന് പറയും അങ്ങനെയുള്ളത്. അതല്ലെങ്കിൽ കൊഴുക്കട്ട, ഉണ്ട, അങ്ങനെയുള്ള സ്വീറ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെ ഇഷ്ടമാകുന്നവരുണ്ട്. ഇനി അതല്ല എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇനി ഇതൊന്നുമല്ല ചായയുടെ കൂടെ നല്ല ചക്കപ്പഴമൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരില്ലേ, അതിന് പറ്റിയൊരു സമയം കൂടിയാണ്. ഇങ്ങനെ ചായയുടെ കൂടെ എന്ത് എന്നുള്ള ചിന്തയൊക്കെ നടക്കുന്ന ഒരു സമയം ാണ് ഈ 4 മണി എന്ന് പറയുന്നത്. പലരും ചായ കുടിക്കാൻ പോയിട്ടുണ്ട്, മറ്റു പലരും ചായ കുടിക്കാനായിട്ട് അയ്യോ സമയമായല്ലോ എന്നാ പോയിന്ന് ചായ വെച്ചേക്കാന്നൊക്കെ ഓർക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ അയ്യോ സമയം 4 മണിയായി ഇപ്പോഴേയും ചായ കുടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ഇനി എങ്ങനെയെങ്കിലും ചായ കുടിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. എങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിട്ട് കടന്നു പോകുന്നതിനിടയിൽ ദാ ഇവിടെ കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള 1 മണിക്കൂർ സമയം നമുക്കുള്ള സമയമാണ്, നമ്മൾ ഇവിടെ അങ്ങ് ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. രസകരമായ ചോദ്യങ്ങളുണ്ട്, മത്സരങ്ങളുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്. അങ്ങനെ നമ്മൾ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3 സെഗ്മെൻ്റ് ആണ് നമ്മുടെ റേഡിയോ കഫേക്കുള്ളത്, എല്ലാവർക്കും അറിയാം, എങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. ആദ്യത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ സെഗ്മെൻറ്റ് സിനിമാ സ്കോപ്പാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ രസകരമായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണിത്. സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതാ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതും കടന്ന് നമ്മൾ 2-ാമത്തെ സെഗ്മെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യമായിട്ടുള്ള കളികളാണ്. ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എന്നാൽ ജി കെ ക്വസ്റ്റ്യൻ മാത്രമല്ല, അവിടെ കുസൃതി ചോദ്യങ്ങളുണ്ട്, കടം കഥകളുണ്ട്, അങ്ങനെ പോകും. അപ്പോൾ അതാണ് നമ്മുടെ 2-ാമത്തെ സെഗ്മെൻറ്റ്. അതും കടന്ന് 3-ാമത്തെ സെഗ്മെൻറ്റിൽ എത്തുമ്പോൾ എനിക്ക് വലിയ റോളൊന്നുമില്ല, അത് നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ ടൈമാണ്. അവർക്ക് ശബ്ദം കൊണ്ട് എന്ത് സാധിക്കുമോ അതിനുള്ളൊരു വേദിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്കിവിടെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് അപ്പൂസ്കുട്ടി, അനിൽ ചേട്ടനാണ് കേട്ടോ. ഹലോ ചേട്ടാ, ഓക്കെ, നമസ്കാരം. അമൃത, ദീപ, അപർണ, ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു ചമ്മാതിരിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും ചമ്മു. എന്നാൽ ഇന്ന് ആർ ജെ സ്ഥാനത്തേക്ക് വരുന്ന ഗസ് ചെയ്ത് പറയാം, അപർണയാകാനാണ് സാധ്യത. യെസ്, ആ ഗസ് ഫലിച്ചു, ഞാൻ തന്നെയാണ് കേട്ടോ. എന്തായാലും ആര് വന്നാലും ഞാനിതാ റേഡിയോ കഫേയിൽ എത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂട് പാൽക്കാപ്പിയും ചക്ക പൊരിച്ചതും കഴിച്ചുകൊണ്ട് ആദ്യം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭസായനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയങ്കരേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതായത് താഴെ ഇങ്ങനെ സന്തോഷത്തോടെ ഞാൻ ജയിച്ചു, ഇത്തവണ ഞാൻ ചമ്മിയില്ല ഭാഗ്യമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ചൂട് ചായയും ചക്കവറുത്തൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത ചോദ്യമൊക്കെ തരാം, അതിനും ആൻസറൊക്കെ പറഞ്ഞ് മിണ്ടേക്കാനായിട്ട് വരണം കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, എൽ സി ചേച്ചിയാണ് കേട്ടോ. നല്ല ചായയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ ജിഫ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അഹം, എൽ സി ചേച്ചിക്ക് നല്ലൊരു ഗുഡ് ഈവനിങ് തരികയാണ് നമ്മുടെ ഷീജ ചേച്ചി. ഹായ് അപർണ, ഹലോ ചേച്ചി, എന്നുണ്ട് വിശേഷം. അപ്പോൾ എന്തായാലും കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ മെസ്സേജിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. പക്ഷേ കുറച്ച് പേരുണ്ട് കേട്ടോ, ഈ പാട്ടൊക്കെ ഇട്ട് എൻട്രി സോങ്ങൊക്കെ ഇട്ട് മാസമായിട്ട് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ള കുറച്ച് പേര് പാട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഒരുപാട് നേരം കാത്തിരുത്തുന്നത് മോശമല്ലേ. അതുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഇതാ വരുന്നു നമ്മുടെ റേഡിയോ കഫേയിലെ ആദ്യത്തെ പാട്ട്, കേട്ടുകൊണ്ടായിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

കനം കുറഞ്ഞ പൊരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി തിരുവല്ലയുടെ പൈതൃകവും

0: പൗരാണിക സ്മരണകളും തേടി നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
0: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 ലൂടെ

0: റേഡിയോ കഫേ.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരികെ റേഡിയോ കഫേയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് പാട്ടൊക്കെ കേട്ടിട്ട് വരത്തുള്ളൂ എന്ന്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമ്മളങ്ങോട്ട് നമ്മുടെ മത്സരങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. മത്സരങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഓൾറെഡി ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് നമ്മുടെ സെഗ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഗ്മെൻറ്റായ സിനിമാ സ്കോപ്പിലേക്ക് കടക്കുമ്പോൾ അതിന് മുമ്പ് ഒരു കുട്ടിച്ചടങ്ങുണ്ട്, വേറൊന്നുമല്ല, ആ ടൈറ്റിൽ അങ്ങ് കയറണം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

യെസ്, സിനിമാസ്കോപ്പ് ആണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് സിനിമാസ്കോപ്പ് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക്, സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ആശ ചേച്ചി, ഹായ് ആശ ചേച്ചി. ഇവിടെ ആശ ചേച്ചി ഇച്ചിരി ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങ് കടക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യമാണ്, എന്റെ കയ്യിൽ കുറച്ച് ക്ലൂസ് ഉണ്ട്, ആ ക്ലൂ വെച്ചിട്ട് നിങ്ങൾ മൂവി ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഫ്രഷ് ചോദ്യം അല്ലേ? അപ്പൊ എന്തായാലും ആദ്യത്തെ ക്ലൂയിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരു ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ്, ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് റിലീസാകുന്നത് 2001 ജീവൻ ചേട്ടൻ ഹായ്. അപ്പൊ 2001 പുറത്തിറങ്ങിയ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. കളിവീട് തെറ്റിപ്പോയി. അങ്ങനെ ലീന ചേച്ചി വന്ന പാടെ ഒരു മുട്ട മേടിച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു ക്ലൂവിലേക്ക്, മൂന്നാമത്തെ ക്ലൂവിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അടുത്ത ക്ലൂ എന്ന് പറയുന്നത്, ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലാലാണ് കേട്ടോ. ലാൽ, പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലാലാണ്. 2001 റിലീസായ മൂവിയാണ്. ലക്ഷ്മി പ്രിയ ചേച്ചി മുട്ട കരസ്ഥമാക്കിയിരിക്കുകയാണ്. ശാന്തം, തെറ്റുത്തരാണ് കേട്ടോ. 2001 പുറത്തിറങ്ങിയ മൂവിയാണ്, ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ്, പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. യെസ്, ലാലാണ് കേട്ടോ. സൽമിത ശരി ഉത്തരാണ് കേട്ടോ. ഇങ്ങനെ ആദ്യത്തെ ശരി ഉത്തരം ഇവിടെ എത്തിയിട്ടുണ്ട്. സൽമിതയാണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഏതാണ് മൂവി എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആശ ചേച്ചി ശരി ഉത്തരാണ്. ആകാശ് മോൻ ശരി ഉത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ള ആ ഒരു ചിത്രം, ജയരാജ് സംവിധാനം ചെയ്ത ചിത്രം, 2001 പുറത്തിറങ്ങിയ ചിത്രം, ജീവൻ ചേട്ടൻ ശരി ഉത്തരാണ് കേട്ടോ. ഏതാണ് സിനിമ എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്തെങ്കിലും ഇത്രയും ക്ലൂ കിട്ടിയപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വേഗം ഫോൺ എടുക്കുക. 9495730333 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വേഗം വേഗം അയക്കുക കേട്ടോ. ശരി ഉത്തരം അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. 9495730333. യെസ്, മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശില്പ ചേച്ചി ഒറ്റപ്പാലം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. 2001 പുറത്തിറങ്ങിയ സിനിമയാണ് കേട്ടോ ഇത്. ജയരാജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജയരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നടൻ ലാലാണ് കേട്ടോ. ലാൽ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ചിത്രമായിരുന്നു ഇത്. ഷേർലി ചേച്ചി ശരി ഉത്തരമാണ്. ലിസി ചേച്ചി ശരി ഉത്തരമാണ്. ഷീജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ സിനിമ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജു ചീച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഷീജു ചീച്ചി പറഞ്ഞ ഉത്തരം തെറ്റാണ്, കളിയാട്ടമാണ്. കളിയാട്ടം ഒരു മുട്ട കിട്ടാനുള്ള ഉത്തരമാണ്, അതങ്ങോട്ട് തരുകയാണ് മുട്ട. മേഘ സന്ദേശം ഒരു വലിയ മുട്ട ഞാൻ അങ്ങോട്ട് തരുകയാണ് എൽ സി ചേച്ചിക്ക്. ഇത്രയും സമയം മതി എന്ന് വിചാരിക്കുന്നു അല്ലേ. ജയരാജ് സംവിധാനം ചെയ്ത 2001 പുറത്തിറങ്ങിയ ആ മലയാള സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി വന്നിട്ടുള്ളത് ലാലാണ്. യെസ്, ഏതാണ് ആ സിനിമ എന്നാണ് എനിക്കറിയേണ്ടത്. ഇത്രയും ക്ലൂ തന്നപ്പോൾ തന്നെ എനിക്കിവിടെ ഒരുപാട് ശരി ഉത്തരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ്. കണ്ണകി എന്നതാണ് കേട്ടോ ശരി ഉത്തരം. യെസ്, ജയങ്കരേട്ടനും പറഞ്ഞിട്ടുണ്ട്. കണ്ണകി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു സൂപ്പർ കൈയടി ഞാൻ തരുന്നുണ്ട്. പക്ഷേ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വേഗം കടക്കുകയാണ്. അടുത്ത ചോദ്യം, ഞാൻ കുറച്ച് ക്യാരക്ടറിൻ്റെ പേര് പറയും, എന്നിട്ട് സിനിമ ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ആ ചിത്രത്തിലെ പ്രധാനപ്പെട്ട 2-3 കഥാപാത്രങ്ങളുടെ പേര് ഞാൻ പറയും, എന്നിട്ട് നിങ്ങൾ ഏതാണ് ആ സിനിമ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ക്യാരക്ടർ നെയിമാണ് സബ് ഇൻസ്പെക്ടർ അശോക് ശ്രീനിവാസ്. അശോക് ശ്രീനിവാസ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ അടുത്തൊരാളുടെ പേര് പറഞ്ഞുതരാം. ഡെവിൻ കാർലോസ് പടവീടൻ എന്നൊരു വില്ലനെ ഓർമ്മയുണ്ടോ? അശോക് ശ്രീനിവാസ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഡെവിൻ കാർലോസ് പടവീടൻ എന്ന വില്ലൻ. നായകന്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് ഇവിടെ ഉത്തരം വരാം. ലീന ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്ലൂ കൂടി വേണോ? ഹീറോയിന്റെ പേര് കൂടി വേണോ? ആകാശ് ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്.
എസ് ഐ അശോക് ശ്രീനിവാസ്, അതുപോലെ തന്നെ ഡെവിൻ കാർലോസ് പട്ടവീടൻ എന്ന വില്ലൻ, ആ വില്ലന്റെ ഒറ്റ പേര് മതി സിനിമ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട്. സൽമീത്തെ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പ്രിയ ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. മിനിച്ചേച്ചി ശരീരത്തിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, സൽമീത്തെ പറഞ്ഞിട്ടുണ്ട്. ഫെബിൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ജീവൻ ചേട്ടൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മൂന്ന് ക്ലൂ ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതിൽ ആ വില്ലന്റെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. കാരിക്കാമുറി ഷൺമുഖൻ എന്ന ആ ചിത്രത്തിലെ നായകനെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ വേഗം ഫോൺ എടുക്കുക. വാട്സപ്പ് നമ്പറായ 9495730333 എന്ന നമ്പറിലേക്ക് ഏതാണ് സിനിമ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനിവിടെ കുറച്ച് കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കാരിക്കാമുറി ഷൺമുഖൻ, ഡെവിൻ കാർലോസ് പടവീടൻ, അശോക് ശ്രീനിവാസ്, എസ് ഐ അശോക് ശ്രീനിവാസ്. ചിത്രം ഏതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ലിസ്റ്റ് ചേച്ചി ശരീരത്തിലാണ് കേട്ടോ, ജയങ്കരേട്ടൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര രസമുള്ള മൂവി ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മൂവി. ഇത്രയും സമയം മതി അല്ലേ. ശരീരത്തിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ബ്ലാക്ക് എന്നതാണ് ശരീരത്തരം. രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആണ്. ഉസ്താദ് ഹോട്ടലോ? ഉസ്താദ് ഹോട്ടലിലൊക്കെ ഒരു മുട്ട തരാനുള്ള ഉത്തരാണ് കേട്ടോ ദൈവമേ. ഓക്കെ, എൽ സി ചേച്ചി വേറെ ആരും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ, അത് വേറെ കാര്യം. അപ്പം എന്തായാലും ബ്ലാക്ക് എന്നതാണ് കേട്ടോ ശരി ഉത്തരം. ബ്ലാക്ക് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടി ഞാൻ തരുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ശിവചേച്ചി കുമരകം ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇതാണ്. കഥ തുടരുന്നു എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? കഥ തുടരുന്നു എന്ന ജയറാം ചിത്രത്തിൽ ജയറാം ഏട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എന്താണ്? അവനെ സ്കെച്ച് ചെയ്യണം. എൻ്റെ ജീവൻ ചേട്ടൻ അങ്ങനെയൊക്കെ പറയല്ലേ. ജയറാമേട്ടൻ അഭിനയിച്ച കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ജയറാമേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എന്താണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സിമ്പിൾ ചോദ്യമാണ്. കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ജയറാമേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ജയറാമേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് എന്താണ് എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ഫോൺ എടുക്കുക. വാട്സപ്പ് നമ്പറിലേക്ക് ശരി ഉത്തരങ്ങൾ അയക്കുക കേട്ടോ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 9455730333 ഇതാണ് നമ്മുടെ നമ്പർ. 9455730333. യെസ്, ആകാശ് മോൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആശുചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത്ത ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ജീവൻ ചേട്ടൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ജയറാമേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് എന്താണ്? ഷേർലി ചേച്ചി ശരീരത്തിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. രാജീവ് തെറ്റുത്തരാണ്. വീണ്ടും എൽസി ചേച്ചിക്ക് ഒരു മുട്ട. ശിവചേച്ചി കുമരകം ശരീരത്തിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്.

ജയങ്കരേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഷീബജിജി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഷേർലി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേരാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് പോവാണ്. ഇത്രയും സമയം മതി. പ്രേമൻ ലിസി ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ജീവൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് നമ്മുടെ ജയങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരി ഉത്തരം എന്ന് പറയുന്നത് പ്രേമൻ എന്നതാണ് കേട്ടോ. പ്രേമൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈയടിയുണ്ട്, കൈയടി ഞാൻ തരാണ്. ഈ ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾക്കും കൂടി ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈയടിയാണ് വരുന്നത്. ദാ വരുന്നു കൈയടി. നമ്മുടെ ഷീജു ജീഷിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും പറഞ്ഞവർക്കൊക്കെ നല്ലൊരു കൈയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. അടുത്തത് ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു പാട്ടാകാം. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നത് മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:00 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ കഫേ. This is Radio Cafe.
2: രസകരമായ മത്സരങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണിയാണ്. അങ്ങനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഫസ്റ്റ് സെഗ്മെന്റിനോട് ടാറ്റാ ബൈബ് പറഞ്ഞ് രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ചെറിയ തുടങ്ങുന്നുണ്ട്, ആ ടൈറ്റിൽ അങ്ങ് കയറണം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കില് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന്. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങ് തുടങ്ങുകയാണ്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ആദ്യം ചോദിക്കാൻ പോകുന്നത് കുറച്ച് നിയമങ്ങളിലൂടെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എൻ ഡി പി സി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് കേട്ടോ. എൻ ഡി പി സി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം.

എൻ ഡി പി എസ് ആക്ട് ആണ് കേട്ടോ. എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു എന്താ പറയുക വകുപ്പാണ്

NDBS ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? യെസ്, നമ്മുടെ ജ്യോതിലക്ഷ്മി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. NDBS ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ജ്യോതിലക്ഷ്മി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആകാശ് മോനാണ്, ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. തൊട്ട് പുറകെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്, പക്ഷെ അത് തെറ്റുത്തരാണ് കേട്ടോ. ചേർലി ചേച്ചി തെറ്റുത്തരാണ്, ഒരു മുട്ട അങ്ങോട്ട് തരുകയാണ്. ആശു ചേച്ചി ശരിയുത്തരാണ് കേട്ടോ. NDBS ആക്ട് നിലയിൽ വന്നത് ഏത് വർഷമാണ്? വർഷമാണ് എന്നാണ് ചോദ്യം. യെസ്, ശരിയുത്തരാണ് ലിസ്റ്റ് ചേച്ചി. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള വകുപ്പാണിത്, അല്ലെങ്കിൽ ഒരു നിയമമാണ്. ശാന്തൻ കടപ്ര ശരിയുത്തരാണ് കേട്ടോ ശാന്തൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എൽ സി ജേഷി തെറ്റുത്തരാണ്, അത്രയും പുറകോട്ടൊന്നും പോകണ്ട. സിറാജേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? NDBS ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഷീബ ചേച്ചി കുമരകം ശരിയുത്തരാണ്, ഷംസുദ്ദീൻ ചേട്ടൻ ശരിയുത്തരാണ്, ജീവൻ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സൽമീത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? പറഞ്ഞു പറഞ്ഞ് ഞാനിവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ഏതാണ് ആ വർഷം എന്നാണ് എനിക്കറിയേണ്ടത്. യെസ്, ശരിയുത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വേഗം ഉത്തരം അയക്കാട്ടോ. ഉത്തരം അയക്കേണ്ട നമ്പർ 9495730333 എന്നതാണ്. NDBS ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? അനിൽ ചേട്ടൻ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ജീവൻ ചേട്ടന്റെ പേര് പറഞ്ഞു, ശരി ഉത്തരമാണ്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് ശരി, അനിൽ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. 1985 എന്നതാണ് ശരി ഉത്തരം. 1985 NDBS ആക്ടിന് നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വരുന്നത് 1985 കേട്ടോ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈഡി ഞാൻ തരാം. ഹായ് അപർണ, കുറച്ച് വൈകിപ്പോയി എത്താൻ. സാറില്ല, എത്തിയപ്പോൾ ശരി ഉത്തരത്തോടെയാണല്ലോ വന്നത്, കുഴപ്പമില്ല. സിറാജേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് നിർവചിക്കപ്പെടുന്ന ആളുടെ പ്രായം എത്രയാണ്? പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന നിർവചനത്തിന് അർഹമായ വ്യക്തിയുടെ പ്രായം. ശേ, നാക്കങ്ങൾ അടക്കിയല്ലേ. പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് നിർവചിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രായം എത്രയാണ്?

പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് നിർവചിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രായം എത്രയാണ് എന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ വേഗം വേഗം ശരിയുത്തരങ്ങൾ അയക്കുക. ശരിയുത്തരം അയക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചേക്കാം, 9495730333. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. പോക്സോ ആക്ട് പ്രകാരം ഒരു വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്ന് നിർവചിക്കുന്നത് ഇത്ര വയസ്സ് തൊട്ടായിരിക്കുള്ളൂ, ഏതാണ് ആ വയസ്സ് എന്നാണ് എനിക്കറിയേണ്ടത്. പോക്സോ ആക്ടിൽ പറയുന്ന കുട്ടി എന്ന നിർവചനത്തിന്റെ പ്രായമാണ് എനിക്കറിയേണ്ടത്. ഷീജി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. 28 വയസ്സ് കുട്ടിയോ എൽസി ചീച്ചി, മുട്ടക്കറി വെക്കാനാണ് ലക്ഷ്യമെന്ന് തോന്നുന്നു കേട്ടോ. ശാന്തചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരിയുത്തരാണ്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലിസി ചീച്ചി ശരിയുത്തരാണ്. സിറാജേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ആശ ചീച്ചി ശരിയുത്തരാണ്. സൽമീത്ത, ഷേർലി ചീച്ചി, ആകാശ് മോൻ, ജ്യോതിലക്ഷ്മി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ജി ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് നിർവചിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രായം എത്രയാണ് എന്നതാണ് എന്റെ ചോദ്യം. യെസ്, ശരിയുത്തരങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. ജീവൻ ചേട്ടൻ ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ശംസുദ്ദീനിക്ക് ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്.

Mini Chichi, Tetutrana Sheba Chichi, Shedutrana, not a parnit leather. Anil Satin Trimurti, Shedutrana parnit leather. ഹായ് അമ്പിളി ചേച്ചി. ഓക്കെ, എന്തായാലും ഞാൻ ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ശരി ഉത്തരം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെ എന്നതാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെ ഉള്ളവരെയാണ് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ശരി ഉത്തരം ഞാനിവിടെ പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് എന്നതാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം.

ചോദ്യം ശ്രദ്ധിച്ചേക്ക്, രണ്ട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് കേട്ടോ ചോദ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇവിടെ പാസ്സാക്കിയ വർഷം വരുന്നുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, പാസ്സാക്കിയ വർഷമല്ല, നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് കേട്ടോ. അതായത് പ്രാബല്യത്തിൽ വന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യ ഒട്ടാകെ പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്, അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. ആ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയ വർഷമാണ് ഇവിടെ പലരും പറയുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ജയങ്കരേട്ടൻ ശരിയുത്തരാണ്, ജ്യോതിലക്ഷ്മി ചേച്ചി, ഷേർലി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, അനിൽ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷംസുദ്ദീനൊക്കെ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, സിറാചേട്ടൻ, അനിൽ ചേട്ടൻ, ത്രിമൂർത്തി, ആകാശ് മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ആശ ചേച്ചി തൊടുപുഴ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഉള്ളവരൊക്കെ എന്താ പറയാ, നിലവിൽ വന്ന വർഷമല്ല കേട്ടോ പറഞ്ഞത്. യെസ്, എൽസ് ചേച്ചി ശരി ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സൽമിത ശരിയുത്തരം, ശിവജേജി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പേര് വിളിക്കാത്തവരൊക്കെ ശ്രദ്ധിക്കുക, ആ നിയമം വന്ന വർഷമായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക, നിയമം പാസ്സാക്കിയ വർഷമാണ് നിങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളത്. നിലവിൽ വന്ന വർഷമാണ് എനിക്ക് വേണ്ടത്. ഇന്ത്യ ഒട്ടാകെ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്, ഇതാണ് ചോദ്യം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് വർഷമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് എന്നതാണ് ചോദ്യം കേട്ടോ. വീണ്ടും ലേഖചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ലിസ്റ്റ് ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നിയമം പാസ്സാക്കിയ വർഷമല്ല, നിലവിൽ വന്ന വർഷമാണ്. ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഉത്തരം മാറും. എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങ് പോവുകയാണ് കേട്ടോ. പലരുടെയും ഉത്തരം ഇവിടെ തെറ്റുന്നുണ്ട്. ഓക്കെ, എന്തായാലും വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഷീജ ചേച്ചി ശരിയുത്തരാണ് കേട്ടോ, അലീസ് ചേച്ചി ശരിയുത്തരാണ്. അപ്പോൾ നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2010 കേട്ടോ, 2010. അപ്പം 2010 നിലവിൽ വരുന്നത്. അപ്പോൾ 2009 എന്നുള്ള ഉത്തരം വരുന്നുണ്ട്. അത് ആ നിയമം പാസ്സാക്കിയ വർഷമാണ് കേട്ടോ. ആ വർഷം പാസ്സാക്കി അടുത്ത വർഷമാണ് ഇന്ത്യ ഒട്ടാകെ ഈ നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചെറിയ മാറ്റം അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട് കുറച്ച് പേർക്ക്. എന്തായാലും അതും ഉത്തരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്, വലിയ തെറ്റുള്ള ഉത്തരമല്ല. അപ്പം എന്തായാലും നിയമം പാസ്സാക്കിയത് 2009, പ്രാബല്യത്തിൽ വരുന്നത് 2010. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പ് 2 അതിനും നല്ല ശരി ഉത്തരം പറഞ്ഞിട്ടുള്ള എല്ലാവർക്കുമുള്ള കയ്യടിയാണ് വരുന്നത്. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കയ്യടി മേടിക്കാനായിട്ട് വരേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള സമയമാണ്. നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് വേദി കിട്ടാതെ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർക്കുള്ളൊരു അവസരമാണ് കേട്ടോ. പാട്ട് പാടാൻ കഴിവുള്ളവർ, അതല്ലെങ്കിൽ മിമിക്രി ചെയ്യാൻ കഴിവുള്ളവർ, ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധിക്കുമോ അതെല്ലാം ദാ ഇവിടെ കാണിക്കാം. അതിനുള്ളൊരു അവസരമാണ് ടാലൻറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. ടാലൻറ്റ് ഓഫ് ദ ഡേക്കുള്ള സമയമാണ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിപ്പാട്ടിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ് കേട്ടോ. കുഞ്ഞിപ്പാട്ട് ദാ വരുന്നു. ഈ ഒരു പാട്ട് കേട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടാലൻറ്റ് ഓഫ് ദ ഡേയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പാട്ടൊക്കെ പാടി അയക്കുക. നേരത്തെ പാടി അയച്ചവർ ടാഗ് ചെയ്തൊരു മെസ്സേജ് ഇടേണ്ടതാണ് കേട്ടോ. പാട്ട് പാടുന്ന സമയത്ത് ഒരുപാട് ലെങ്ത്തിൽ പാടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ കഫേ. This is Radio Cafe.
1: രസകരമായ മത്സരങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. റേഡിയോ കഫേയാണ് കൂടെ ഉള്ളത്, ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി പാട്ടിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. പാട്ട് ഇവിടെ കുറച്ച് പേര് അയച്ചു വന്നിട്ടുണ്ട്, നമുക്ക് ഓരോരോ പാട്ടിലേക്കായിട്ട് പോയിക്കൊണ്ട് പോകാം. അപ്പോൾ ആദ്യം പാട്ട് അയച്ചു വന്നിരിക്കുന്നത് ആരാണ്?

സൂപ്പറായിട്ട് ഉണ്ടായിരുന്നു. ഇടക്ക് ആ വാട്സപ്പിന്റെ സ്പീഡ് ഒന്ന് കൂടിയായിരുന്നു കേട്ടോ. ഞാൻ ഇനി എന്റെ സ്പീഡ് കൂടിയതാണോ ഇനി ചേച്ചി പാടിയ സ്പീഡാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഒന്നുകൂടി ഞാനൊന്ന് പ്ലേ ചെയ്തേക്കാം കേട്ടോ.

0: സൂപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു. അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. അടുത്തത് നമ്മുടെ ജയങ്കരേട്ടൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്ക് പോവാം.
1: എല്ലാവർക്കും നല്ലൊരു ശുഭസായനം നേർന്നുകൊണ്ട് ഇതാ ഒരു ഗാനം. ഇന്നെനിക്ക് പൊട്ടുപൊട്ടാൻ സന്ധ്യ ദിൻ ചാലിച്ച

0: నక్షత్ర మషికూడు. థ్యాంక్ యూ.
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. അടുത്തത് നമ്മുടെ ലിസി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്, അതൊന്ന് കേട്ടുനോക്കാം.
2: കേവലം മത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ്, ഒരു ദേവദൂതികയാണ്.

ചേച്ചി ഒരു സ്റ്റെയിൻ സോങ് തന്നെ പാടിയിട്ടുണ്ട്. കുറച്ചധികം ലെങ്ത് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത് കുറച്ചയക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടക്ക് വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഷീജ ചേച്ചിയുടെ ഫ്രണ്ട് പാട്ട് പാടി അയച്ചു തന്നിട്ടുണ്ട്, അനിൽ ചേച്ചി പാട്ട് പാടി അയച്ചു തന്നിട്ടുണ്ട്, അത് നമുക്ക് കേട്ട് നോക്കാം.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അടുത്തൊരു പാട്ടിലേക്ക് പോവാനായിട്ട് എന്റെ കയ്യിൽ സമയം ബാക്കിയില്ല. അപ്പൊ എന്തായാലും സമയം 5 മണിയാകുമ്പോൾ പാട്ടുപാടി എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പ്ലേ ചെയ്യാത്തത്. അപ്പൊ എന്തായാലും ഇന്ന് പാട്ടുപാടി എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഒരു കൈയടി ഞാൻ ദാ തരുകയാണ്. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ പതിയെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതിനുള്ള സമയമാണ് 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി അധിക സമയം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഷോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മെസ്സേജ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.
1: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
4: ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: മണ്ണിന്റെ മണവും നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയും ജനജീവിതത്തിന്റെ സ്പന്ദനവും ഒരുമിച്ച് ചേർന്നാൽ അത് നാടൻ പാട്ടായി. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. തലമുറകളിലൂടെ വാമൊഴിയായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ ഗാനങ്ങൾ നമ്മുടെ ജനജീവിതത്തിന്റെ കണ്ണാടി കൂടിയാണ്. കൃഷിയിടങ്ങളിലും ഉത്സവവേളകളിലും വിവാഹ ആഘോഷങ്ങളിലും തൊഴിലിടങ്ങളിലും നാടൻ പാട്ടുകൾക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. വയലിൽ നെല്ല് നടുമ്പോൾ തൊഴിലാളികളുടെ ക്ഷീണമകറ്റാൻ പാടിയിരുന്ന ഞാറ്റുപാട്ടുകൾ, വള്ളംകളിയോടനുബന്ധിച്ച് പാടുന്ന വഞ്ചിപ്പാട്ടുകൾ, കുട്ടികളെ ഉറക്കാൻ അമ്മമാർ പാടുന്ന താരാട്ടുപാട്ടുകൾ, കൂടാതെ കല്യാണപ്പാട്ടുകൾ, കളിപ്പാട്ടുകൾ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ കേരളത്തിലെ നാടൻ പാട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നാടൻ പാട്ടുകൾ വിനോദം മാത്രമല്ല, അവ നമ്മുടെ ചരിത്രവും ജീവിത രീതികളും ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന സാംസ്കാരിക രേഖകളാണ്. ലളിതമായ ഭാഷയും മനോഹരമായ ഈണവുമാണ് ഇവയുടെ പ്രത്യേകത. ഇന്നത്തെ തലമുറയ്ക്ക് നാടൻ പാട്ടുകളെ പരിചയപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നാടൻ പാട്ടുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകളാണ്. നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു പാട്ട് മാത്രമല്ല, ഒരു നാടിന്റെ ഹൃദയമിടിപ്പാണ്. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782772.

0: 6111122 എല്ലാ പാരീസ് നിയോ പ്രീമിയം ഫാമിലി സലോൺ മഞ്ഞാടി തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഹായ് ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെഡി ടോക്കിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മെഡി ടോക്കിലൂടെ സംസാരിക്കാൻ പോകുന്നത് പല്ലുകളിൽ കാണപ്പെടുന്ന കേടുപാടുകളും അതിന്റെ ചികിത്സാരീതികളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മളോടൊപ്പം മെഡി ടോക്കിലുള്ളത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സെൻട്രൽ കൌൺസിൽ മെമ്പർ ഡോക്ടർ കെ എൻ തോമസ് ആണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം
2: ഡോക്ടർ. എനിക്കിപ്പോ ആദ്യം തന്നെ ചോദിക്കാനുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞു പല്ലിനെ കുറിച്ചുള്ള കേടുപാടുകളും അതിന്റെ ചികിത്സാരീതികളും, അപ്പോ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോ ഈ മെറ്റീരിയൽ ആയാലും മെത്തേഡിലായാലും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതെന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാവോ?
3: ഒരു കാലഘട്ടത്തില് മുന്നേസ പല്ലുകൾക്ക് പോടുകൾ വരുമ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ഫില്ലിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫംഗ്ഷൻസിന്, അതായത് നന്നായിട്ട് ചവയ്ക്കുക, നന്നായിട്ട് വർത്തമാനം പറയുക, അതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മീഡിയയുടെയൊക്കെ ഒരു കടന്നുകയറ്റമുള്ള സമയമാണ്, സോഷ്യൽ ആക്ടിവിറ്റീസിൽ വളരെയധികം നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് ചിരിക്കുക, അതായത് നല്ല പല്ലുകൾ വേണം, അതിന്റെ മനോഹാരിത വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അവിടെയാണ് നമ്മൾ എസ്തെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. എന്താണ് എസ്തെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്? എന്ത് കരിക്കുലമാണ്? അതായത് ഡെന്റിസ്ട്രിയിലെ 4 പ്രധാന സബ്ജക്റ്റുകളുടെ കോസ്മെറ്റിക് വശങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് എസ്തെറ്റിക് ഡെന്റിസ്ട്രിയിൽ അവലംബിച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേസ പല്ലുകൾ പ്രധാനമായിട്ടും ഫിൽ ചെയ്യുമ്പോൾ ബയോമെറ്റിക് റെസ്ട്രേഷൻസ്, അതാണ് എസ്തെറ്റിക് ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്ന ഡെന്റിസ്റ്റുകൾ നൽകുന്നത്. എന്താണ് ഈ ബയോമെറ്റിക് റെസ്ട്രേഷൻസ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് അതിന് മുമ്പ് തന്നെ നമ്മൾ പല്ലിന് ഉള്ള ഘടന, അതായത് പല്ലിന് ഏതെല്ലാം ഘടനകളാണ് മുന്നേസത്തെ ഒരു പല്ലിനും പുറവശത്തെ ഒരു പല്ലിനും ഉള്ളതെന്ന് പരിശോധിക്കാം. അതായത് പുറമെയുള്ള ഒരു ആവരണമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിനൊരു ട്രാൻസ്ലൂസൻസി ഉണ്ട്, അതായത് പ്രകാശരശ്മികൾ അതിൽ കൂടെ കടന്നു പോകുന്നതിന്റെ തോതനുസരിച്ചാണ് അത് നിർണയിച്ചിട്ടുള്ളത്. ഉൾഭാഗത്തുള്ളത് രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഡെന്റിൻ എന്ന് പറയുന്നത്, അതാണ് പല്ലിന്റെ നിറത്തെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യം നിർണയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെന്റിനൽ കോമ്പസിറ്റ്സും ഇനാമൽ കോമ്പസിറ്റ്സും, അതായത് ഇനാമലിനെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്ലൂസൻസിയിലുള്ള ആധിക്യത്തിന്റെ അനുസരിച്ച് നിർണയിച്ചിട്ടുള്ള ഇനാമൽ കോമ്പസിറ്റ്സും, അതുപോലെ തന്നെ ഡെന്റിന്റെ നിറത്തിന്റെ അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ഡെന്റിനൽ കോമ്പസിറ്റ്സും നൽകി ചെയ്യുന്ന റെസ്ട്രേഷനാണ്, അതായത് ഫില്ലിങ്ങിനാണ് ബയോമെട്രിക് റെസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പല്ലിന്റെ രൂപത്തിലും ഘടനയിലും എല്ലാം ഒട്ടും വ്യതിയാനം വരികയില്ല. അടുത്ത പല്ലുമായിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, അത് എസ്തെറ്റിക് ഡെന്റിസ്ട്രിയിലെ പ്രധാന ഒരു ഭാഗമാണ്. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ വിദേശ നിർമ്മിതമായിട്ടുള്ള എല്ലാ ഡെന്റൽ മെറ്റീരിയൽസും ഇംപ്രഷൻ മെറ്റീരിയൽസും ഡിജിറ്റൽ സ്കാനിങ് ഇതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. ഇതെല്ലാം ഉപയോഗിച്ചാണ് മോഡേൺ ഡെന്റിസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
2: ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ബയോമെട്രിക് ഫില്ലിംഗ്സിനെ കുറിച്ച്. അപ്പൊ അത് കുറച്ചുകൂടി

0: ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ മുൻവശത്തെ പല്ലുകളുടെ ചികിത്സ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത്?
1: അതായത് ഒരു വ്യക്തി നമ്മുടെ ക്ലിനിക്കിൽ മുൻവശത്തെ ഒരു പല്ലിന്റെ ഒരു ഭാഗം പൊട്ടി, ഒരു കോർണർ ഫ്രാക്ചർ എന്ന് പറയും, പൊട്ടി വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യുന്നത് ആ ക്ലിനിക്കിൽ വരുമ്പോൾ ഡെന്റിസ്റ്റ് പല്ലിന്റെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടോ, നിറവ്യത്യാസം വന്നിട്ടുണ്ടോ, പല്ലിന് വേദനയുണ്ടോ, പല്ലിന് ഇളക്കമുണ്ടോ, അതുപോലെ തന്നെ മോണയുടെ ഭാഗങ്ങളിൽ നീർക്കോള് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കും. അതിനുശേഷം പല്ലിന്റെ ഒരു ഇൻട്രാ ഓറൽ റേഡിയോഗ്രാഫ്, അതായത് എക്സ്റേ എടുത്ത ശേഷം ഇതിന്റെ മൂന്നാമത്തെ ഘടനയായിട്ടുള്ള പൾപ്പ് എന്ന് പറയുന്ന ഭാഗം അതിനകത്ത് ഇൻവോൾവ് ആണോ, അതായത് അതിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും അണുബാധയുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ആണ് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പല്ലിന്റെ പൾപ്പ് എന്ന് പറയുന്ന ഉൾഭാഗത്തെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം സിർക്കോണിയം പോലുള്ള നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒട്ടും അറിയാത്ത വിധത്തിലുള്ള സിർക്കോണിയം ക്രൗണുകൾ നമ്മൾ അതിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പല്ലിന്റെ ഒരു കോർണർ മാത്രം ഫ്രാക്ചർ ആണെങ്കിൽ, പൊട്ടിപ്പോയുകയാണെങ്കിൽ, ഈ ബയോമെട്രിക് റെസ്ട്രേഷൻ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നൽകാൻ സാധിക്കും. അതായത് മുമ്പ് പറഞ്ഞതുപോലെ ഉൾഭാഗത്ത് ഡെന്റിൻ കോമ്പസിറ്റും ഉപരിതലത്തിലെ ഇനാമൽ കോമ്പസിറ്റും നൽകി പിന്നീട് പോളിഷിങ്ങിലൂടെ ഒരു വിഷ്വൽ ഇല്യൂഷൻ. എന്താണ് ഈ വിഷ്വൽ ഇല്യൂഷൻ? അതായത് കളറിന്റെ മൂന്ന് ഘടകങ്ങളാണ് ഹ്യൂക്രോമ, വാല്യൂ. വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പ്രകാശപൂർണ്ണമയാണ്, ബ്രില്ലിയൻസ് എന്ന് പറയും. അത് നമുക്ക് വിദേശ നിർമ്മിതമായിട്ടുള്ള പോളിഷിംഗ് സിസ്റ്റം ഉണ്ട്, പലതരത്തിലുള്ളത്. അത് വെച്ച് നമ്മൾ ഈ പോളിഷിങ്ങിലൂടെ നമുക്ക് ഇതൊട്ടും അറിയാത്ത വിധത്തിലാണെന്നുള്ള ഒരു പ്രതീതി അവിടെ ജനിപ്പിക്കുകയാണ്. അതിനാണ് വിഷ്വൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്.
0: ഇപ്പൊ സാർ, എനിക്കൊരു ഡൗട്ട് വന്നാണ്. ഇപ്പൊ സാധാരണ ഇപ്പൊ സാർ പറഞ്ഞു പല്ല് പൊട്ടിപ്പോകുന്ന കാര്യങ്ങള്, ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ വീണിട്ട് പല്ല് പൊട്ടില്ലേ, അപ്പൊ അതിന് ആ ഒരു എന്താ പറയാ, ആ ഒരു കേസിനൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണോ?
1: തീർച്ചയായിട്ടും കൊച്ചു കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ അതേസമയം ഞാൻ പറഞ്ഞതുപോലെ എക്സ്റേ എടുത്ത് നോക്കിയ ശേഷമാണ്, ഈ ക്ലിനിക്കലായിട്ട് ആദ്യം നോക്കിയ ശേഷം എക്സ്റേയും എടുത്ത് നോക്കിയ ശേഷം മാത്രമേ അത് ഏത് ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളത് നിശ്ചയിക്കാൻ
0: പറ്റുള്ളൂ. ഇപ്പോ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഇങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വിനീർ ആൻഡ് ലാമിനേറ്റർ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അപ്പൊ അതെന്താണെന്ന് പറയോ?
1: നമ്മള് മുമ്പ് പറഞ്ഞതുപോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പല്ലിന്റെ പാർശ്വവശങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് പല്ലിന് ഒരു ക്യാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുൻവശത്തെ പല്ലിൽ ചെറിയ പാടുകൾ, കുഴിവുകൾ, അതുപോലെ തന്നെ ചെറിയ ഡിസ്കളറേഷൻ, കളർ വ്യത്യാസം ഉണ്ടാകുക, അതായത് വെള്ളപ്പാടുകളൊക്കെ കണ്ടിട്ടില്ലേ പലപ്പോഴും പല്ലിന്റെ മുൻവശത്ത്, അപ്പോൾ നമ്മൾ ഈ ഇത് ക്യാപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിനിമം ഇൻവേസീവ് ടെക്നിക്ക് എന്ന് പറയും സയന്റിഫിക് ആയിട്ട്, അതെന്താണെന്ന് പറയാം. അതായത് മുൻവശത്തെ പല്ലിന്റെ മുൻവശത്തു നിന്ന് ലേബിയൽ സർഫസ് എന്ന് പറയും, അവിടെ നിന്ന് 0.5 to 0.7 millimeter മാത്രമേ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മാറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മിനിമം ഇൻവേസീവ് ടെക്നിക് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ബയോമെട്രിക് റെസ്ട്രേഷൻ തന്നെ നമുക്ക്, അതായത് ഡെന്റിനൽ കോമ്പസിന്റെ ഷെയ്ഡ് പല്ലുമായിട്ട് ഷെയ്ഡ് ഗൈഡിന്റെ സഹായത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് നിർണയിച്ച ശേഷം അത് ലൈറ്റ് കൊണ്ട് അത് ക്യൂർ ചെയ്ത് ഉപരിതലത്തിൽ ഇനാമൽ കോമ്പസിറ്റിന്റെ ഏത് ട്രാൻസ്ലൂസൻസി വേണം, പ്രകാശരശ്മികൾ കടന്നു പോകുന്നതിന്റെ ഏതാണ് ഇത് തെരഞ്ഞെടുക്കേണ്ടത്, അതായത് പല വാല്യൂയിലുള്ള ട്രാൻസ്ലൂസൻസിയിലുള്ള കോമ്പസിറ്റ്സ് ഉണ്ട്, ഇനാമൽ കോമ്പസിറ്റ്, അത് ഉപരിതലത്തിന് നൽകി പിന്നീട് ഒരു 4-step പോളിഷിങ്ങിലൂടെ നമുക്ക് അതിന്റെ ഒരു വിഷ്വൽ ഇല്യൂഷൻ, അതായത് എവിടെയാണ് അടുത്ത പല്ലുമായിട്ട് ഘടനയിലും രൂപത്തിലും നിറത്തിലും ഒരു വ്യത്യാസവും വരാൻ പാടില്ല, എന്നാൽ മാത്രമേ അതിന്റെ സക്സസ് റേറ്റ്, അതായത് അതിന്റെ വിജയ സാധ്യത കൂടത്തുള്ളൂ. അതുപോലെ തന്നെ ലാമിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഭാഗം, അതായത് പല്ല് ഗ്രൈൻഡ് ചെയ്ത് മാറ്റുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, കോമ്പസിറ്റ് വെനിയറിന്റെ, അത് നമ്മൾ ക്ലിനിക്കിൽ ചെയർ തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ പിന്നീട് ഡിജിറ്റൽ ഇംപ്രഷൻ സ്കാനിങ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മൾക്ക് ഇംപ്രഷൻ എടുക്കുന്നതിന് പകരം ഡിജിറ്റൽ സ്കാനർ ഉപയോഗിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ലാബിലേക്ക് അയക്കുകയും പിന്നീട് സെറാമിക് ലാമിനേറ്റ്, അതായത് നഖത്തിന്റെ തിക്നെസ്സിലുള്ള സെറാമിക് പാളികളാണ് അത്, നമുക്ക് പല്ലിന്റെ മേൽ സിമെന്റ്, നല്ല നല്ല സിമെന്റുകളുണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള, അതായത് ഞാൻ മുമ്പ് പറഞ്ഞു വിദേശ നിർമ്മിതമായിട്ടുള്ള എല്ലാ സിമെന്റുകളും ഇംപ്രഷൻ മെറ്റീരിയലും എല്ലാം നമുക്ക് ഇന്ന് അവൈലബിൾ ആണെന്ന്. അത് വെച്ച് നമ്മൾ വേറിയോ ലിങ്ക് എന്ന് പറയുന്ന നല്ല നല്ല വിദേശ നിർമ്മിതമായിട്ടുള്ള സിമെന്റ് വെച്ച് നമുക്കത് ഫിക്സ് ചെയ്ത് അതിന്റെ മനോഹാരിത നേടിയെടുക്കുവാൻ സാധിക്കും.
0: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു രണ്ട് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, ഇതിന്റെയൊക്കെ കാലാവധി ഇത് എത്രത്തോളം നമ്മൾ ചെയ്താൽ നിലനിൽക്കും?
1: സെറാമിക് ലാമിനേറ്റ്സ് അനേക വർഷം നിലനിൽക്കും, കാരണം സെറാമിക് ലാമിനേറ്റ്സിന് ഈ ക്രൗൺ പോലെ തന്നെയാണ്, അതിന് കളർ വ്യത്യാസം വരികയില്ല, ഒരു 15 വർഷമൊക്കെ നല്ലതായിട്ട് ഓടും. എന്നാൽ കോമ്പസിറ്റ് വെനിയർ എന്ന് പറയുന്നത് അത് ലൈറ്റ് ക്യൂർ കോമ്പസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടനയിൽ ഒരു 7-8 വർഷം കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും, കെമിക്കൽ ഡീഗ്രഡേഷൻ ഡിഫോർമേഷൻ എന്നാണ് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കളർ വ്യത്യാസം വരികയും തീർച്ചയായിട്ടും ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന അതിൽ കൂടെ പോകുന്ന ഇതിന്റെ തോത് കുറയുകയും ഒപ്പാസിറ്റി എന്ന് പറയും. അപ്പം പെട്ടെന്ന് എടുത്തറിയുന്ന ഒരവസ്ഥ വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് റീപ്ലേസ് ചെയ്യേണ്ട ഒരവസ്ഥ സംജാതമാകും.
0: ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് സ്മൈൽ ഡിസൈൻ. എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ഇപ്പൊ കല്യാണൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്?
1: മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, അതുപോലെ തന്നെ മീഡിയയുടെ തന്നെ കാലഘട്ടമാണ്, അതുപോലെ തന്നെ നമ്മള് പല സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. 47% ഒരു വ്യക്തിയുടെ ചിരിയുടെ പ്രാധാന്യം. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താണ് കാണുന്നത്? ചിരിയാണ്. അതിനെന്താണ് വേണ്ടത്? പല്ലുകളാണ്. നല്ല പല്ലുകളും നല്ല നിറമുള്ള പല്ലുകളും അത് ആ തൊക്കിന്റെ നിറത്തോട് സംയോജിക്കുന്ന തരത്തിലുള്ള പല്ലുകളുമാണ് വേണ്ടത്. അപ്പോൾ സ്മൈൽ ഡിസൈനിങ്, അതായത് ഡോക്ടർ എന്റെ പല്ലുകൾ ഇച്ചിരി മനോഹരമാക്കണം എന്നും പറഞ്ഞ് ഒരു പേഷ്യന്റ് ക്ലിനിക്കിൽ വരുമ്പോൾ രണ്ട് വിധത്തിൽ നമുക്കത് ഡിസൈൻ ചെയ്യുന്നതിലേക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്ന് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്, രണ്ടാമത്തെ കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ്. ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്ങിൽ നമ്മൾ സെറാമിക് ലാമിനേറ്റ്സ് തന്നെയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതായത് പേഷ്യൻ്റ് ആദ്യം വരുമ്പോൾ നമ്മൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് ഫ്രണ്ട് വ്യൂ മുൻവശത്ത്, ലാറ്ററൽ വ്യൂ അതായത് സൈഡ് വശങ്ങളിലേയും എടുക്കും. അതിനുശേഷം ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള സ്മൈൽ ക്ലൗഡ്, ഇതിൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി നമ്മളത് നല്ലൊരു ഡിസൈൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ വ്യക്തിക്ക് യോജിക്കുന്ന സ്മൈൽ ഏതാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം പേഷ്യൻ്റിനെ കാണിക്കാൻ സാധിക്കും. പേഷ്യൻ്റ് അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേഷ്യൻ്റ് അപ്രൂവലോടുകൂടി പോകുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് എപ്പോഴും
0: നല്ലത്.
1: അതിൻ്റെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. രണ്ടാമത്തേത് കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയും. അതിൽ നമ്മൾ കോമ്പസിറ്റ് വെനിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ചിരിയെപ്പറ്റി ഒന്ന് ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ തരുന്നത് നന്നായിരിക്കും ശ്രോതാക്കൾക്ക് വേണ്ടി. അതായത് നമ്മുടെ ചിരിയിൽ ചുണ്ടുകൾ കൂട്ടിമുട്ടായിരിക്കുമ്പോൾ മുൻവശത്തെ മുകളിലത്തെ പല്ലുകളിൽ 3-4 millimeter ആണ് കാണുന്നത്. എന്നാൽ നന്നായിട്ട് ചിരിക്കുമ്പോൾ പല്ലുകൾ മുകളിലത്തെ മുഴുവനായിട്ടും 1-2 millimeter മോണയുമാണ് കാണുന്നത്. അതിൽ കൂടുതൽ മോണ കണ്ട തീർച്ചയായിട്ടും അതിനെ ഗമ്മി സ്മൈൽ എന്ന് പറയും. പക്ഷേ ഈ ക്രൗൺ ഹൈറ്റ് അതുപോലെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഈ ഭാഗം അത്രയും കാണുന്നത്. എന്നാൽ പ്രായമേറും തോറും മുന്നേസ പല്ലുകൾക്ക് കുറച്ച് തേയ്മാനം സംഭവിക്കും. അപ്പോൾ തന്നെ ഈ ക്രൗൺ ഹൈറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഈ കോമ്പസിറ്റ് വെനിയർ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഹൈറ്റിൻ്റെ കറക്ഷൻ ചെയ്യാൻ പറ്റും. ലിപ്പിൻ്റെ ആ ഹൈറ്റുമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. കോമ്പസിറ്റ് വെനിയറിൻ്റെ സ്മൈൽ ആർ കറക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് സംവിധാനം കൊണ്ട് നമുക്ക് ഈ സ്മൈൽ വളരെ ഭംഗിയായിട്ട് ചെയ്ത് ഒരു നല്ല ചിരി, അതുപോലെ തന്നെ ചിരിക്ക് കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ്ങിൽ നമ്മൾ ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇംപ്രഷൻ എടുത്ത് ഒരു സ്റ്റഡി മോഡലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതായത് ആ സ്റ്റഡി മോഡൽ സ്റ്റോൺ പ്ലാസ്റ്റർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ സ്റ്റഡി മോഡൽ ഉണ്ടാക്കുന്നത്. അതിലാണ് സ്മൈൽ അനാലിസിസ് എന്ന് പറയും. സ്മൈല് ഏത് സ്മൈലാണ്, അതിനെന്ത് ന്യൂനതകളാണ്, അതിന് 8 components ഈ സ്മൈല് കറക്റ്റ് ചെയ്യുന്നതിന്. ഇപ്പൊ സപ്പോസ് മുന്നേസ രണ്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള വിടവ് എന്തുകൊണ്ട് വരുന്നു? മുകളിൽ നിന്നുള്ള ഒരു ദശ കൂടുതലായിട്ട് രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് കൂടുതലായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അതിനാണ് മിഡ് ലൈൻ ഡയസ്റ്റീമ എന്ന് പറയുന്നത്. ഇത് ഹെറിഡിറ്ററി ആയിട്ട് പലർക്കും അമ്മയുടെ സൈഡിൽ നിന്ന് അപ്പന്റെ സൈഡിൽ നിന്നൊക്കെ ആ കുട്ടിക്ക് വരുന്നതാണ്. അത് നമുക്ക് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ട്രീറ്റ്മെന്റ് തീരുന്നതിനോടൊപ്പം തന്നെ ഈ ഫ്രണവും സർജിക്കലായിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നാൽ മാത്രമേ അത് ശാശ്വതമായി ആ സ്പേസ് ഓപ്പൺ ചെയ്യാതെ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ എസിറ്റി ഡെന്റിസ്ട്രിയിൽ നമുക്കത് മിഡ് ലൈൻ ഡയസ്റ്റീമ ക്ലോഷർ ഈ ബയോമെട്രിക് റെസ്ട്രേഷൻ കൊണ്ട് തന്നെ ഈ ഫ്രണം കട്ട് ചെയ്യാതെ തന്നെ പാർശ്വവശങ്ങളിൽ നിന്ന് പല്ലിന്റെ വീതി ഒട്ടും കൂട്ടാതെ തന്നെ നമുക്ക് റെസ്ട്രേഷൻ നൽകി ഒരു മനോഹാരിത നേടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മുന്നേസ പല്ലുകളുടെ ടിപ്പിൽ കൂടെ ഒരു കർവച്ചർ ലൈൻ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കർവച്ചർ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. പല്ലിന്റെ ഹൈറ്റ് അല്ല, യങ് റേഞ്ചിൽ അതുണ്ട്. എന്നാൽ പ്രായമേറും തോറും മുമ്പ് പറഞ്ഞതുപോലെ പല്ലിന്റെ ഹൈറ്റ് കുറയുകയും അത് ഫ്ലാറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ആ കർവച്ചർ ലൈൻ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സ്മൈലാർ കറക്ഷൻ കൊണ്ട്, കോമ്പസിറ്റ് വെനിയർ കൊണ്ട്, ഈ കൺവെൻഷണൽ സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ചെയ്യുന്നത്.
0: ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ പല്ലിന്റെ വിടവിനെ കുറിച്ച്. പെട്ടെന്നൊരു കാര്യം ചോദിച്ചാണ്, ഇങ്ങനെ പല്ലിന്റെ വിടവ് ജന്മനാ വരാണ്ട് ഇടക്കാലം വെച്ചിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് പലരിലും. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും?
1: അത് പല കാര്യങ്ങളുണ്ട്. ഇപ്പം വായിൽ കൂടെ ശ്വാസം മൗത്ത് ബ്രീതിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റിൽ നമ്മൾ ആ പ്രഷറുണ്ട്, പല്ലുകൾ ഫ്ലാഡ് അപ്പ് ആവും, മുന്നേറ്റ പല്ലുകൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോണപഴുപ്പ്, ഒരു കാലത്ത് ഈ സ്കെയിലിംഗ് ഒന്നും ഒട്ടും ചെയ്യത്തില്ലായിരുന്നു, പല്ല് ക്ലീൻ ചെയ്ത ഇനാമിൽ പോവെന്നുള്ളൊരു മിഥ്യാധാരണയായിരുന്നു,
0: അതിപ്പോഴും ഉണ്ട് പലരുടെ ഇടയിലും.
1: പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനാമിൽ ഒട്ടും പോവുകയില്ല, അൾട്രാസോണിക് വൈബ്രേഷൻസ് കൊണ്ട് ഡിപ്പോസിറ്റ്സ് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ, ഇനാമൽ ലോസ് ഇല്ല. മോണപഴുപ്പ് ഇല്ലാതായാൽ മാത്രമേ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഘടന പെരിഡോണ്ടൽ അറ്റാച്ച്മെന്റ്സ് ഫേം ആയിട്ട് നിൽക്കുകയുള്ളൂ, പല്ലിന് ഉറപ്പ് കിട്ടുകയുള്ളൂ. മുമ്പ് ചോദിച്ചതുപോലെ പല്ലുകൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പല്ലുകൾ ആടുമ്പോൾ അതിൻ്റെ അറ്റാച്ച്മെന്റ്സ് ലൂസാകുന്നു, അപ്പോൾ ശ്വാസം കുറച്ച് വിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുന്നോട്ട് അത് വരികയാണ് ചെയ്യുന്നത്, പല്ലിൻ്റെ ആട്ടം കൊണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയാണ്. അപ്പോൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നത്തെ കാലത്ത് ഈ ഡയബറ്റീസ് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ മോണപഴുപ്പ് ഉണ്ടാകുന്നത് ഹാർട്ട് ഡിസീസിനെ അഗ്രവേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്, കൂട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ പല്ല് ക്ലീൻ ചെയ്യുന്നത് പല്ല് അടയ്ക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ആവശ്യതയേറിയതാണ്.
0: ഓക്കെ ഡോക്ടർ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഡോക്ടർ ഇത്രയും നേരം സംസാരിച്ചത്. നമ്മളെ പോലെ തന്നെ ഇതിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു, അപ്പൊ അവർക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു ടോക്ക്. ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടറോട് നന്ദി പറയുകയാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മിഡി ടോക്ക് ആണ്. മിഡി ടോക്കിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സെൻട്രൽ കൌൺസിൽ മെമ്പർ ഡോക്ടർ കെ എൻ തോമസ് ആണ്. ഒരിക്കൽ കൂടി ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് മിഡി ടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 6 o'clock. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

ഗർഭവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ചൈനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
0: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwydsocialmedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. ഒരു ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 300

0: 48 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
1: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8 ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 20-ാമത് കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷത്തോളം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പ് രോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
1: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലാൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ KMC പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ അഫിലിയേറ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ. പഠനത്തോടൊപ്പം ട്രെയിനിങ്ങിനും അവസരം.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

കാഴ്ചകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

ഹായ് ഹലോ, ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? എനിക്കറിയാം, സമയം 7 മണിയാകാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഇതിന് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട് അങ്ങനെ കാത്ത് കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ദാ കാത്തിരിപ്പിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡുമായിട്ട് ദാ ഇവിടെ കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള 1 മണിക്കൂർ സമയം നമ്മുടെ സമയമാണ്. നമ്മൾ പാട്ടൊക്കെ കേട്ട് അങ്ങ് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഒരുപാട് തിരക്കുകളുള്ള ഒരു ദിവസമായിരുന്നു. പലരെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരുപാട് തിരക്കാണ്. വെളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്തെന്നില്ലാത്ത ട്രാഫിക്കും ഭയങ്കര ആൾക്കാരും തിരക്കും ഒക്കെയുള്ളൊരു ദിവസമായിരുന്നു. എല്ലാവരും ഇന്ന് ഓട്ടം തന്നെ ഓട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഓട്ടപ്പാച്ചിലിനൊക്കെയിടയിൽ സമാധാനം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു 7 മണി സമയമായിരിക്കും അല്ലേ. കാരണം എന്താ പറയുക, രാവിലത്തെ തിരക്കുകളൊക്കെ ഒതുങ്ങി ഉച്ചക്കത്തെ ആ അലച്ചിലും കാര്യങ്ങളും ഒക്കെ അവസാനിച്ച് വീട്ടിൽ വന്ന് ഇപ്പോൾ ജോലിക്കൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ പലരും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും വീട്ടിൽ വന്ന് ഒന്ന് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സെറ്റിലായിട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ 7 മണി സമയം എന്ന് പറയുന്നത്. എന്നാൽ അത്താഴത്തിൻ്റെ പരിപാടികളൊക്കെ അടുക്കളയിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയായിരിക്കും. മറ്റു ചിലർ മറ്റ് പല കാര്യങ്ങളിലൊക്കെ ആയിരിക്കും, ടി വി കാര്യങ്ങളും അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നു, ഇനി കോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള സമയം കൂടിയാണ് ഈ 7 മണി എന്ന് പറയുന്നത്. ശാന്തമായി ഈ ഒരു സമയത്തിൽ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0469 273033. അപ്പോൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട് ജസ്റ്റ് വിളിച്ചാൽ മതി. വിളിച്ചിട്ട് ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ പാട്ട് ഇവിടെ വെച്ച് തന്നിരിക്കും. അപ്പോൾ റെഡിയല്ലേ? നമ്മൾ ആദ്യം ഏത് പാട്ടിലേക്ക് പോകണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വന്നു. പക്ഷേ അതിനിടയിൽ ഒരു പിക്ചറും വന്നു, വേറെ ആരുടെ അല്ല കേട്ടോ, നമ്മുടെ അല്ലു അർജുൻ്റെ. അപ്പോൾ അല്ലു അർജുൻ്റെ ഒരു ഏതെങ്കിലും ഒരു പാട്ടിലൂടെ തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് കൃഷ്ണ എന്ന മൂവിയാണ്. അപ്പോൾ കൃഷ്ണ എന്ന മൂവിയിലെ ചെമ്മനീർ പൂവ് എന്ന പാട്ടാണ് വരുന്നത്. ഈ ഒരു പാട്ട് കേട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വിളിക്കാൻ മറക്കരുത്. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, 0469 273033. അപ്പോൾ ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പാട്ടാണല്ലേ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു 2000 കാലഘട്ടമൊക്കെ അടിപൊളിയാക്കിയ പാട്ടുകളാണ്. അല്ലു അർജുൻ എന്ന് പറയുമ്പോൾ മലയാളികളുടെ വികാരമാക്കി മാറ്റിയ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഹാപ്പി ബി ഹാപ്പി, ബണ്ണി, അതുപോലെ ഒന്നാണ് കൃഷ്ണ. കൃഷ്ണയിലെ ഈ പാട്ടൊക്കെ ഒരു രക്ഷയില്ല എനിക്ക്. ഞാനൊക്കെ എന്താ പറയുക, ഒരു 7-ാം ക്ലാസ് അത്ര ആയിട്ടില്ല, അതിനു മുമ്പാണ് ഈ ഒരു പാട്ടൊക്കെ വരുന്നത്. ഇപ്പോഴും അതിൻ്റെ വൈബ് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫസ്റ്റ് കോളർ ചേരുന്നുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഗംഗാധരൻ ചേട്ടൻ, എന്നുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? നല്ല വിശേഷം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഒരു പഴയ പാട്ടാ വേണ്ടത്, പുലയനാർ മണിയമ്മ, മുല്ലക്കാവിലമ്മ.
0: ദാസേട്ടൻ പാടിയത്?
1: അതെ.
0: ഇഷ്ടമാണ് ഈ ഒരു പാട്ട്?
1: അതെ, ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? പറഞ്ഞോ.
1: ഡെഡിക്കേഷൻ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഷീബ കുപനകം.
0: ആ, ഷീബ ചേച്ചിക്ക് വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പം എന്തായാലും ഗംഗാധരൻ ചേട്ടനാണ് വിളിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശിവ ചേച്ചി, കുമരകം ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. ഒപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഭയങ്കര രസമുള്ള പാട്ടാണ് വരുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടു കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
6: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. ദാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇങ്ങനെ സമയം വേഗം ഓടി പോവുകയാണല്ലേ. ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് സമയം പെട്ടെന്ന് പോകും, അല്ലാത്ത സമയത്ത് സമയം ഇങ്ങനെ പയ്യെ പയ്യെ പയ്യെ ഇങ്ങനെ പോകല്ലേ. അപ്പം എന്തായാലും ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്ന കൊണ്ട് സമയം അത്ര വേഗം പോകല്ലേ എന്നായിരിക്കും പലരും ആഗ്രഹിക്കുന്നത്. അപ്പം അതിനിടയിൽ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കി കളയാം. ഹലോ.
7: ഹലോ, നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കരുപ്രണ.
6: നമസ്കാരം ഷംസുദ്ദീനിക്ക്, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
7: നല്ല വിശേഷം,
6: നല്ല വിശേഷം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? വെയില്, കഴിഞ്ഞ ദിവസം വരെ മഴയാണെന്ന് പറഞ്ഞു പരാതി പറഞ്ഞില്ലേ, അതുകൊണ്ടാ വെയിൽ ഇപ്പൊ.
7: അപ്പൊ ഇന്നത്തെ ഗാനം ഞാൻ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഈ സഹൃദ കുർബാണി ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ പുതിയ ഗ്രൂപ്പ്. അപ്പൊ ഇതിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ്. വേലിക്ക് വെളുപ്പാങ്കാലം, വേലിക്ക് വെളുപ്പാങ്കാലം, താരിക്ക് കുരുത്തോല, കോടിക്ക് കന്നിനിലാവ്, സിന്ദൂരത്തിന് മൂവന്തി, കോലൊത്തെ സമ്രാട്ടിക്ക് മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം. ഈ ഗാനം
6: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ പാട്ട് വെച്ച് കൊടുക്കണോ? ഓക്കെ, കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ഷംസുദ്ദീനൊക്കെ ആയിരുന്നു വിളിച്ചത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര രസമുള്ള പാട്ടാണ് വേലിക്ക് വെളുപ്പാങ്കാലം. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് കേൾക്കുന്ന ആ ഒരു ടൈമിൽ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന വിഷ്വൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് ആ മറ്റേ കവങ്ങ് രണ്ടിങ്ങനെ വളച്ചിട്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടിച്ചാടി പോവില്ലേ, ആ ഒരു വിഷ്വൽ ഭയങ്കര രസമായിട്ട് ഇതിലിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. ഈ പാട്ട് എപ്പോൾ കേട്ടാലും എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വരുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പൊ ഞാൻ മാത്രല്ല, എന്റെ കൂടെ മറ്റൊരാളുണ്ട്. ആരാണ് എന്ന് അങ്ങ് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: അങ്കമാലി ജോഷി.
0: അങ്കമാലി ജോഷി. ജോഷി ചേട്ടൻ, എന്നാ ഉണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
1: നല്ല വിശേഷം.
0: അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ?
1: കാലാവസ്ഥ ഇന്നത്തെ നല്ല വെയിലായിരുന്നു. മഴ പെയ്യാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചിലപ്പോ പെയ്യായിരിക്കും,
0: ചിലപ്പോ പെയ്യുമായിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഇടയിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയില് ദേവി ആത്മരാഗമേഖല, എനിക്കിപ്പോ രണ്ട് പാട്ട് കിട്ടിയ സന്തോഷമാണ്. അതായത് ഞാൻ ചോദിക്കാനിരുന്ന പാട്ടാണ് ഷംസുഖ നൃത്തം ചോദിച്ചത്.
0: ആണ്,
1: പിന്നെ വിളിച്ച് കിട്ടുകയും ചെയ്തു.
0: അപ്പൊ ബോണസ്. യെസ്, അപ്പൊ ഈ പാട്ട് നോക്കി കേൾക്കാം.
1: ഗാനഗന്ധർവൻ ദാസന്റെ പാടിയ പാട്ടാണ്. ഈ സിനിമയിൽ അഭിനയിച്ച നായികയുടെ പേര് അറിയാ പറഞ്ഞു?
0: ഏതാ, വല്ലാത്തൊരു ചോദ്യം ആയി പോയല്ലോ.
1: തന്നെയാണ് അപർണ തന്നെയാണ് പേര്, നായികയുടെ പേര്.
0: ഓക്കേ, അപ്പൊ എന്തായാലും നോക്കി പാട്ട് കേൾക്കാൻ ഡെഡിക്കേഷൻ ഉണ്ടോ
1: എല്ലാവർക്കും? പ്രത്യേകിച്ച് ശംസക്കേക്ക് നേരത്തെ എനിക്ക് പാട്ട് തന്നെ ചോദിക്കാനിരുന്ന പാട്ട് ശംസ ചോദിച്ചു.
0: ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങോട്ട് കൊടുത്തേക്കാം
1: കേട്ടോ. നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും, വിളിക്കുന്നവരും സംസാരിക്കുന്നവരും എല്ലാവർക്കും, നമ്മുടെ ആർജേസനും ദീപ അമൃത കാർത്തിക എല്ലാവർക്കും സ്പെഷ്യൽ അപർണ.
0: താങ്ക് യു. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് ജോഷി ചേട്ടനായിരുന്നു. അപ്പൊ ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ സോങ് ആണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഗന്ധർവൻ എന്ന മൂവിക്ക് പറയുകയാണെങ്കിൽ അത് എല്ലാ പാട്ടാണ്. ആദ്യം നമുക്ക് മൂവിയുടെ കാര്യങ്ങളല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈനൊക്കെ ഓർമ്മ വന്നേക്കാളും ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് എത്തുന്നത് അതിലെ പാട്ടുകളാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. നമ്മളൊക്കെ ദാസേട്ടനെ ഗാന ഗന്ധർവൻ എന്നൊക്കെ വിളിക്കുന്നത് വെറുതെ അല്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു മൂവിക്ക് പാട്ടൊക്കെ പാടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോഷി ചേട്ടനാണ് അങ്കമാലിയിൽ നിന്ന്. അപ്പൊ എന്തായാലും ജോഷി ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ മെസ്സേജിലേക്ക് കൂടി പോയാലോ. മെസ്സേജ് അയച്ചിരിക്കുന്ന അനിൽ ചേട്ടനാണ്. ശാന്തമായ മനസ്സോടെ സുഖമായി ഉറങ്ങുവാൻ സ്നേഹത്തോടെ നേരുന്നു ശുഭരാത്രി. ഹായ് അപ്പുസ്കുട്ടി, ഗുഡ് ഈവനിങ്. ജലറാണി, മിനി റെജി, വീണക്കുട്ടി, ചങ്സ് ഗ്രൂപ്പ്, ദീപക്കുട്ടി, അമൃത കാർത്തിക്കുട്ടി, കൂടെ റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടൻ നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് ഈവനിങ് റേഡിയോ മാക് ഫാസ്റ്റ്. എല്ലാ കാലവും ഒരുപോലെയാവില്ല, അത് നല്ല കാലമായാലും കഷ്ടകാലമായാലും എല്ലാം നാം അതിജീവിക്കണം. ചിലതിനോട് പൊരുത്തപ്പെടണം, ചിലതിനെ അതിജീവിക്കണം. എങ്കിലും എങ്കിലേ ജയിക്കാനാവൂ. യാത്ര തുടരുക കരുത്തോടെ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. മുഹമ്മദിക്കും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജാണ്. അനിത ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. അനിത ചേച്ചിക്ക് നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് തരാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ജോഷി ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് റേഞ്ച് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എനിക്കിപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ലൈവിൽ കയറുന്ന ടൈം ആയപ്പോഴത്തേക്കും കോള് ഡ്രോപ്പായി പോയി. അപ്പോൾ എന്തായാലും വിളിക്കുന്ന സമയത്ത് റേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ

0: സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സോങ്സ് ഓൺ ഡിമാൻഡ് തുടങ്ങിയിട്ട് ഏകദേശം പകുതിയോളം സമയം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ എന്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ. ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: രാജു തൊട്ടപ്പുഴ.
1: രാജു ചേട്ടൻ, എന്നുണ്ട് വിശേഷം? കുറച്ചായല്ലോ കേട്ടിട്ട് സൗണ്ടൊക്കെ. ഓക്കെ, അപ്പൊ ഏത്
2: പാട്ടാണ്?
1: സോറി, രാവിലെ ഞാൻ ഉറക്കായിരുന്നു, കേട്ടില്ല. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്? അപ്പൊ എന്തെങ്കിലും ആ ഒരു പാട്ട് കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
2: കേട്ടോണ്ടിരിക്കുന്ന
1: എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ കേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് രാജു ചേട്ടനായിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ചേട്ടൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ടിലേക്ക് പോകാം. പക്ഷെ അതിന് മുമ്പ് ഒരു മെസ്സേജുണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഹൈ റേഡിയോ മാക്ഫാസ്റ്റ് മോളൂസേ, ഗുഡ് ഈവനിങ്. മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പാട്ട് കേട്ട് ഞാനും ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, പ്രത്യേകിച്ച് മോൾക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശീബ ചേച്ചിക്കും നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി ചേച്ചിയാണ് കേട്ടോ. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് ഞാൻ തരാണ്. ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, കിട്ടും കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? ഗുഡ് ഈവനിങ് അപർണ. അനാദരവിനുള്ള ഏറ്റവും നല്ല മറുപടി അകലം പാലിക്കുക എന്നതാണ്. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്, ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. കോള് കട്ടായിപ്പോയി. അപ്പോൾ ജീവൻ ചേട്ടനായിരുന്നല്ലോ വിളിച്ചത്, കോള് കട്ടായിപ്പോയത്. ഓക്കെ, എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, കേട്ടോ കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. മനസ്സിലാക്കാതെ ആരെയും ഇഷ്ടപ്പെടരുത്, അതുപോലെ തന്നെ മനസ്സിലാക്കാതെ ആരെയും നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. എല്ലാ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോഴാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ബാബുസ് നട്ടാശ്ശേരി. ബാബു ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഹലോ, ഹലോ, ആ പിന്നെ കേൾക്കുന്നുണ്ട്, ഇത് ആരാണ്?
1: ഗുഡ് ഈവനിങ്, ഞാൻ അൻസാർ കൊല്ലം പറഞ്ഞു.
0: അൻസാർക്ക് എന്നാ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ?
1: നല്ല വിശേഷം, നോമ്പൊക്കെയാണ്, മൊഹറമാണ്, മൊഹറത്തിന്റെ നോമ്പാണ്.
0: മൊഹറത്തിന്റെ നോമ്പാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതിനിടയിൽ ഒരു പാട്ട് കേട്ടേക്കാം. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക്
0: തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? പറഞ്ഞോ.
1: കുമരകൻ ടീമും പിന്നെ ബി വി മുഹമ്മദ് വടക്കേവാനൂര്, സന്തോഷ് നടക്കാവ്, ആനന്ദം ബില്ലാശ്ശേരി കണ്ണൂർ, പിന്നെ അപർണ
0: ദീപ. ഓക്കെ കേട്ടോ, ഈ പറഞ്ഞ എല്ലാവർക്കും പാട്ട് വെച്ച് കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. പിന്നെ വിളിക്കുക, നമ്മളെ വിളിച്ചത് അൻസാറിക്കായിരുന്നു. അപ്പോൾ എന്തായാലും അൻസാർക്ക് ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് പോകുന്നത്. ഒരുപാട് പേരുടെ പേരെടുത്ത് പറഞ്ഞ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള പാട്ടാണ് കേട്ടോ. അതിലേക്ക് പോണതിന് മുമ്പ് ഒരു മെസ്സേജിലേക്ക് പോവുകയാണ്. അവരുടെ മോളെ ഗുഡ് നൈറ്റ്, റേഡിയോ കഫേയിൽ ഇന്ന് വരാൻ സാധിച്ചില്ല, ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, സാരില്ല. അപ്പം എന്തായാലും ഗീതചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗീതചേച്ചിക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അവരുടെ കുട്ടി, ഗുഡ് ഈവനിങ്, ഞാൻ ശീബ കുമരകം. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പർ. ഗംഗാധരൻ പയ്യന്നൂരിനും രതീഷ് മഞ്ഞപ്ര അമ്പ്ലിക്കുട്ടിക്കും സിന്ധുക്കുട്ടിക്കും സൗഹൃദവാണി കൂട്ടുകാർക്കും അപർണക്കുട്ടിക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവചേച്ചിക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് തരാണ്. ഒപ്പം നമ്മുടെ കുമരകത്തെ കുട്ടിപ്പട്ടാളങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ശിവരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അവരുടെ മോൾക്ക് ഒത്തിരി നന്ദി, ബഹുത് പ്യാർസേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാബുചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബാബുചേട്ടനും നല്ലൊരു ശിവരാത്രി ഒരിക്കൽ കൂടി അങ്ങോട്ട് തന്നുകൊണ്ട് നമുക്ക് അൻസാർക്ക് ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകാം. ദാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കിക്കളയാം. ഹലോ ഹലോ
1: ഹലോ,
0: ആ നമസ്കാരം, ഇത് ആരാണ്? ശശികുമാർ ചേട്ടൻ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
1: വിശേഷം, നല്ല വിശേഷം.
0: പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാണ് അല്ലേ? ആ ഇപ്പൊ കിട്ടിയില്ല. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഹലോ ഹലോ, റേഞ്ചിന് എന്തെങ്കിലും വിഷയം ഉണ്ടാവും. ചേട്ടൻ വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, റേഞ്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ സാറില്ല, ചേട്ടൻ ഓൾറെഡി എൻ്റെ അടുത്ത് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാതിരവായ് നേരം എന്ന് തുടങ്ങുന്ന സോങ് ആണ്, വിയറ്റ്നാം കോളനി ആ മൂവിയിലെ സോങ് ആണ് കേട്ടോ ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ടിലേക്കാണ് ഞാൻ ഇനി അടുത്തതായിട്ട് പോകുന്നത്. ഒരുപാട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. അപർണ മോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ സിറാജ് ചേട്ടൻ്റെ മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാതിരവായ് നേരം എന്ന പാട്ടിലേക്ക് കടക്കാം. ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൻ്റെ എപ്പിസോഡും പതിയെ ഇവിടെ ടാറ്റ ബൈ ബൈ പറയുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: തിരുവല്ല ക്രോംപ്ടൺ പേസ് കിർലോസ്കർ വി ഗാർഡ് പമ്പ് സെറ്റുകൾ ക്രോംപ്ടൺ ഫാൻസ് സിൻടെക്സ് വാട്ടർ ടാങ്ക് കേളചന്ദ്ര പി വി സി പൈപ്പ് മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ് മിതമായ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജിയോ ഏജൻസീസ് കാവേരി ബിൽഡിംഗ് ദീപാ ടവറിന് സമീപം തിരുവല്ല
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് ഇടനിലക്കാരില്ലാതെ കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് MC റോഡ് രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: രാവിലെ തന്നെ ഒരു പഴം കഴിക്കുന്നത് ഉന്മേഷം പകരുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ടല്ലേ. പക്ഷെ വെറും വയറ്റിൽ പഴം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ചിലപ്പം ദഹിച്ചെന്ന് വരില്ല. പക്ഷെ ഈ പഴത്തിനുള്ളിൽ പൊട്ടാസ്യം, വിറ്റമിൻസ് ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിന് അതുപോലെ തന്നെ ദഹനത്തിന് എളുപ്പമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പഴത്തിന്. പക്ഷെ പഴം വെച്ചിട്ട് നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയാലോ, ഈ പഴം അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കില്ലേ. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിൽ ഇന്ന് അങ്ങനെയുള്ള പഴം വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്, കൂടെയുള്ളത് ദീപ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്മൂത്തി നോക്കാം. അതായത് പഴം, പാല്, കുതിർത്ത ബദാം, വറുത്ത കാഷ്യ നട്സ് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത് ഓരോന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു സ്മൂത്തി റെഡിയായി. ഇത് നമുക്ക് രാവിലെ കുടിക്കാം കേട്ടോ. രാവിലെ ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോവാണ്, പെട്ടെന്ന് അവർക്കൊരു സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പഴവും പാലും ബദാം തലേദിവസം വെച്ച് കുതിർത്തതും പിന്നെ കാഷ്യ നട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. രാവിലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതൊന്ന്. രണ്ടാമത്തത് ബനാന പീനട്ട് ബട്ടർ ടോസ്റ്റ് ആണ്. അതായത് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ കുറച്ച് പീനട്ട് ബട്ടർ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പഴം വെച്ച് കൊടുക്കുക. അപ്പൊ ക്രിസ്പി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത്. കാരണം ഇത് ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ്. അപ്പൊ ഇതിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. മൂന്നാമത്തത് ബനാന പാൻകേക്സ് ആണ്. മൈദ, പാല്, വാനില എസെൻസ് ഇതിനൊപ്പം നന്നായിട്ട് ഉടച്ച പഴം ചേർത്തിട്ട് നമ്മളൊരു മിക്സ് ഉണ്ടാക്കുക. ഇതെന്നിട്ട് പാനിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലുള്ള പാൻകേക്ക് റെഡിയായി. ഇതും രാവിലെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഈ പാലും വാനിലയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമോ എന്ന് തല പോകുന്നിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു വിഭവമാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാന അവൽ ട്വിസ്റ്റ് ആണ്. അത് നമുക്ക് അവല് തൈരുമായിട്ട് ചേർത്തിട്ട് മുകളിൽ ഉടച്ച പടം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. പിന്നെ ബനാന ഓട്സ് ഉണ്ട്. അത് പാലിൽ വേവിച്ചിട്ടുള്ള ഓട്സിനൊപ്പം പഴം അരിഞ്ഞ് ചേർക്കുക. രാവിലെ ഒരുപാട് സമയം നമുക്കിങ്ങനെ വിശപ്പൊക്കെ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബനാന ഓട്സ്. പിന്നെ ബനാന പറാത്ത, അതായത് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴക്കില്ലേ, അതിൽ നന്നായിട്ട് ഉടച്ച പഴവും അല്പം കുരുമുളകും ജീരകപ്പൊടിയും ചേർക്കുക. എന്നിട്ട് നെയ്യിലോ എണ്ണയിലോ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അത് നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചിയാ പുഡിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഐറ്റംസ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള, അതായത് തലേദിവസം രാത്രി നമുക്ക് തൈരിൽ കുതിർത്ത ചിയാ വിത്തുകളിലേക്ക് രാവിലെ പഴവും നട്ട്സും ചേർത്ത് കൊടുക്കുക. പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള മികച്ച ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ എന്ത് കൊടുക്കും എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. കുറെ ഐറ്റംസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഓരോ ദിവസവും ട്രൈ ചെയ്തോളൂ. പഴമായതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്തിന് യാതൊരു ഇഷ്യൂസ് ഉണ്ടാവുകയില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ബദാം, കാഷ്യ നട്ട് ഇതൊക്കെ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്
1: തിരുവല്ല. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ക്ഷമയം.
1: കറുത്തിരുണ്ട് നീളമുള്ള മുടി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുണ്ടല്ലേ? എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ക്ഷമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ മുടിയുടെ ലെങ്ത്, അതിന്റെ ശൈലി, അതിന്റെ ആരോഗ്യം എന്നിവയൊക്കെ കൂടുതലും നമ്മുടെ ജനിതക ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി ഹീറ്റ് ചെയ്യുക എന്നത്. ഈ ബിസി ലൈഫിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുടി ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമ്മുടെ മുടിയിൽ ചൂട് തട്ടുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ. ഇത് നമ്മുടെ മുടിയെ കൂടുതൽ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും മുടി ഹീറ്റ് ചെയ്യരുത്. ഇനി നമ്മളൊക്കെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നനഞ്ഞ മുടി ചീകുക, അല്ലെങ്കിൽ നനഞ്ഞ മുടി ചീകി കെട്ടിവെക്കുക എന്നത്. നനഞ്ഞ മുടി കൂടുതൽ ദുർബലമായിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് ചീപ്പ് ഉപയോഗിച്ച് ചീകുക, മുടി ടൈറ്റായിട്ട് കെട്ടിവെക്കുക, ഇതൊക്കെ നമ്മുടെ മുടിയെ ദോഷമായിട്ട് ബാധിക്കും. കൂടുതലും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവരൊക്കെയാണ്. രാവിലെയുള്ള ധൃതിയിൽ കുളി കഴിഞ്ഞ് വന്ന് മുടി ചീകുക കെട്ടുക എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി ചീകുകയും കെട്ടിവെക്കുകയും ചെയ്യണം. സ്വാഭാവികമായിട്ട് തന്നെ മുടി ഉണങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ മുടി ഉണങ്ങാനായിട്ട് ഓവറായിട്ട് തലയിലെ തോർത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടർക്കി ഉപയോഗിച്ച് തുടക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഉറക്കമാണ് കേട്ടോ. ദിവസം 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങണം. ഉറക്കക്കുറവ്, മുടി കൊഴിച്ചില്, അകാല നര, മുടി നേർത്തു പോകൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമാണ്. അപ്പോൾ ഉറക്കക്കുറവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ കൊണ്ടുവരണം. കൂടുതലും ആവശ്യത്തിന് ഉറങ്ങുവാനും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം പകുതി ഭേദമാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വളർച്ചയും ബെറ്റർ ആകുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ മുടി വേഗം വളരാനായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സമയത്തിലൂടെ ഞാൻ ദാ ഇന്ന് പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പതിയെ ഞാൻ

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. മെറ്റീരിയൽസ് ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കരിയർ കോമ്പസിൽ MBA കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുദീപ് ബി ചന്ദ്രമന.
5: എറണാകുളത്തെ പ്രശസ്തമായ ഒരു കമ്പനിയിലെ HR മാനേജർ പറഞ്ഞ ഒരു കഥ. കഴിഞ്ഞ ആഴ്ചയാണ് ഷർട്ട് ഇൻ ചെയ്ത് മുടി വൃത്തിയായി ചീകി ഒതുക്കി ഒരു സ്മാർട്ട് ലുക്കിൽ നിതിൻ ഇന്റർവ്യൂവിനെത്തിയത്. മുഖത്ത് നല്ല ആത്മവിശ്വാസവും ശരീരഭാഷയിൽ ഒരു പ്രത്യേക ചടുലതയും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ചോദിച്ചപ്പോ MBA ആണെന്ന് പറഞ്ഞു. പക്ഷേ കോഴ്സ് പൂർത്തിയായിട്ടില്ല. പഠനത്തോടൊപ്പം തന്നെ ജോലി കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് കക്ഷി. കണ്ട മാത്രയിൽ തന്നെ എനിക്ക് അവനെ അങ്ങോട്ട് ബോധിച്ചു. ഇന്റർവ്യൂ ആരംഭിച്ചു. വളരെ മനോഹരമായ ആമുഖത്തോടെ നല്ല ഒഴുക്കുള്ള ഭാഷയിൽ അവൻ സംസാരിച്ചു തുടങ്ങി. എന്നാൽ ഞങ്ങൾ മാനേജ്മെന്റ് വിഷയങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കഥ മാറിയത്. പൊതുവിജ്ഞാനവും സാമാന്യ ബുദ്ധിയും വെച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകി. എങ്കിൽ BCG മെട്രിക്സ്, ലെവിൻസ് മോഡൽ, പോർട്ടർ ഫോഴ്സ് തുടങ്ങിയ മാനേജ്മെന്റ് തിയറികളെ കുറിച്ച് ചോദിച്ചപ്പോ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ഭാവമായിരുന്നു അവന്. സംശയം തോന്നി കൂടുതൽ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് നിതിന്റെ അച്ഛന് ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. ചെറുപ്പം മുതലേ അവൻ അച്ഛനെ അതിൽ സഹായിക്കാറുണ്ട്. മാത്രമല്ല അവനിപ്പോ MBA പഠിക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിദൂര വിദ്യാഭ്യാസം ഓൺലൈൻ വഴിയാണ്. ഇനി മറ്റൊരു ഉദ്യോഗാർത്ഥിയെ പരിചയപ്പെടാം. പേര് രോഹിത്. അധികം ആരും കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു സാധാരണ കോളേജിൽ MBA അവസാന സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. ക്യാമ്പസ് സെലക്ഷൻ വഴി സെയിൽസിൽ ഒരു ജോലി ഇതിനകം ഒപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ നല്ലൊരു അവസരം തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ ചോദ്യങ്ങൾ ഞങ്ങൾ രോഹിതിനോടും ആവർത്തിച്ചു. നിതിൻ ഉണ്ടായിരുന്ന അത്രയും ആത്മവിശ്വാസമോ സ്മാർട്ട്നെസ്സോ രോഹിതിൽ കണ്ടില്ല. എങ്കിലും മാനേജ്മെന്റ് തിയറികളൊക്കെ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ലെവിൻസ് മോഡൽ ഒരു ബിസിനസ്സിലെ യഥാർത്ഥ സാഹചര്യത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ മനസ്സിലായില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇങ്ങനെ നിതിന്മാരും രോഹിത്മാരും നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. MBA എന്ന കോഴ്സ് അതിന്റെ ലക്ഷ്യം മാറിപ്പോകുന്നതും ഇവിടെയാണ്. ഇന്ത്യയിലെ കുടുംബ ബിസിനസ്സുകളെ ഫാമിലി ബിസിനസ് എന്ന് നമ്മൾ പറയും. ഫാമിലി ബിസിനസ്സുകളെ കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറഞ്ഞത് അവ വളരെ മികച്ചൊരു ബിസിനസ് മോഡലാണെന്നാണ്. പ്രായോഗിക അറിവുകൾക്കൊപ്പം ശരിയായ യഥാർത്ഥ പ്രൊഫഷണൽ പരിശീലനം കൂടി ലഭിച്ചാൽ ലോകം കീഴടക്കാൻ ശേഷിയുള്ളവയാണ് ഇന്ത്യയിലെ കുടുംബ സംരംഭങ്ങൾ. ടാറ്റയും ബിർളയും റിലയൻസും എല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളുമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ കരുത്ത് തിരിച്ചറിയാതെ പോകുന്നു. സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രൊഫഷണൽ കോഴ്സുകളുടെ പുറകെ മക്കളെ വിടാനാണ് പലർക്കും താല്പര്യം. ബിസിനസ്സുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നതും. തൽഫലമായി കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് പുതിയ തലമുറയിലെ പല യുവാക്കളും. നമ്മുടെ കഥയിൽ നിതിൻ അച്ഛന്റെ ബിസിനസ്സിൽ സഹായിച്ചിരുന്നതുകൊണ്ട് ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നും സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ചെടുത്തു. അത് അവന് നല്ല ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. എന്നാൽ വെറുമൊരു ഡിസ്റ്റൻസ് MBA കോഴ്സിന് ചേരുന്നതിന് പകരം അവൻ ഒരു നല്ല ബി സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ തന്റെ പ്രായോഗിക അറിവുകളെ മാനേജ്മെന്റ് തിയറികളുമായി ബന്ധിപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും അവന് സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലിന് ബിസിനസ്സിൽ വിജയം ഉറപ്പാണ്. ഇന്ന് ഭൂരിഭാഗം പേരും MBA കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് രോഹിതിന്റെ അവസ്ഥയിലാണ്. ഈ കോഴ്സ് എന്താണെന്നോ എന്തിനാണെന്നോ കൃത്യമായി മനസ്സിലാക്കാതെയാണ് പലരും 2 വർഷം തള്ളി നീക്കുന്നത്. പ്രോജക്റ്റും ഇന്റേൺഷിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം വെറും മാർക്ക് വാങ്ങാനുള്ള ചില ചടങ്ങുകൾ മാത്രമായി മാറുന്നു. MBA തിയറികൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നതിന് വ്യക്തമായ ഉത്തരങ്ങളോ സ്വന്തമായി ബിസിനസ് ചെയ്തു നോക്കാനുള്ള വേദികളോ ചുറ്റുമുള്ള ബിസിനസ്സുകളുടെ പ്രവർത്തനം നേരിട്ട് കണ്ടറിയാനുള്ള അവസരങ്ങളോ ഭൂരിഭാഗം ബി സ്കൂളുകളും നൽകുന്നില്ല. ഇനി അഥവാ നൽകുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സ്ഥിരം സിലബസിന്റെ ഭാഗമായുള്ള ചട്ടക്കൂടിൽ ഒതുങ്ങുകയും വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ വികസനത്തിന് ഒട്ടും സഹായിക്കാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് MBA തിയറികൾ മാർക്ക് നേടാനുള്ള വെറും അച്ചടിച്ച പുസ്തകത്താളുകൾ മാത്രമായി പറഞ്ഞു. അതിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിതിനെ പോലെ അവർക്ക് കൈമലർത്തേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിലെ പല ബിസിനസ്സുകാരും മക്കളെ UK കാനഡയിലുമൊക്കെ വിട്ട് MBA പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. അവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിലാണ് പലർക്കും അഡ്മിഷൻ കിട്ടുന്നതും. അതുകൊണ്ട് പണം നഷ്ടപ്പെടുമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാറില്ല. മാത്രമല്ല അവർ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ പോലും കഴിയാതെ വരും. വിദേശത്ത് അയക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ നാട്ടിൽ ഈ MBA പഠനത്തിന് ഒരു മാറ്റം അനിവാര്യമല്ലേ? ഇവിടുത്തെ MBA കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടണമെങ്കിൽ ആദ്യം അതിന്റെ അധ്യാപന രീതി കാതലായ മാറ്റം വരണം. എല്ലാ ബെസ്റ്റോപ്പുകളിലും കിട്ടുന്ന ഒന്നായി MBA മാറരുത്. എഞ്ചിനീയറിംഗിനേക്കാളും പ്രാധാന്യമർഹിക്കുന്ന ഒരു കോഴ്സാണ്. ബിസിനസ് ചെയ്യാനും അതിൽ ഇടപെടാനും മാനേജ്മെന്റ് പാഠങ്ങളെ അതുമായി ബന്ധിപ്പിക്കാനുമുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം. അവരുടെ സോഫ്റ്റ് സ്കില്ലുകൾ മെച്ചപ്പെടുത്തി ജീവിതത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ കോളേജുകൾക്ക് കഴിയണം. MBA കോളേജുകളിൽ അധ്യാപകരെ നിയമിക്കുമ്പോൾ അവർക്ക് കോർപ്പറേറ്റ് ലോകത്തോ ബിസിനസ് രംഗത്തോ ഉള്ള പ്രായോഗിക പരിചയമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കായി തങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ബോധ്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കണം. ഇതൊന്നുമില്ലാതെ ഇന്നത്തെ 90% ബി സ്കൂളുകളും വെറും ആയുസ് കുറഞ്ഞ ഇയാമ്പാറ്റകളെ പോലെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് സൃഷ്ടിക്കുന്നത്. സംരംഭകർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. കുടുംബ ബിസിനസ്, ഫാമിലി ബിസിനസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ മക്കൾക്ക് ചെറുപ്പം മുതലേ തങ്ങളുടെ ബിസിനസിനെ കുറിച്ച് അവബോധം നൽകാൻ ശ്രമിക്കുക. ഇത് വെറുമൊരു കച്ചവടമല്ല, മറിച്ച് വലിയൊരു ലക്ഷ്യത്തോടുകൂടിയുള്ള യാത്രയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർക്കതിൽ താല്പര്യം തോന്നും. ചെറിയ രീതിയിലെങ്കിലും ബിസിനസിന്റെ ഭാഗമാക്കാൻ സാധിച്ചാൽ അവർ പതിയെ അതിനെ സ്നേഹിച്ചു തുടങ്ങും. അതിനുശേഷം മികച്ച ഏതെങ്കിലും മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ചേർത്ത് അവരെ MBA പഠിപ്പിക്കുക. അവിടെ നിന്ന് തിയറികൾ കൂടി പഠിച്ചെടുക്കുമ്പോൾ പുതിയ കാലത്തെ ബിസിനസ് രീതികളിലൂടെ നമ്മുടെ സ്ഥാപനത്തെ വലിയൊരു തലത്തിലേക്ക് വളർത്താൻ അവർക്ക് കഴിയും. ഒപ്പം മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളും സെമിനാറുകളും വഴി അറിവുകൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നടത്തുന്ന ചെറിയൊരു കടയായിരിക്കാം നാളത്തെ ലോകോത്തര ബ്രാൻഡായി മാറുന്നത്.
1: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ MBA കോഴ്സിനെ കുറിച്ചായിരുന്നു നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുദീപ് ബി ചന്ദ്രമന. ഇന്നത്തെ കരിയർ കോമ്പസ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

1924

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 58 6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

നമസ്കാരം. മധുര ഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക. സംഗീതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ഒരു വലിയ മരുന്നാണെന്നല്ലേ. പ്രത്യേകിച്ച് ചില പാട്ടുകാരുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലേ, നമ്മളെയൊക്കെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീൽ. അങ്ങനെ ഇന്ന് മധുര ഗീതങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജാനകി അമ്മയുടെ ചില ഗാനങ്ങളാണ് കേട്ടോ. ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്ത് ഒരു അതുല്യ ശബ്ദമായി ഉയർന്നത് വളരെ സാധാരണമായൊരു തുടക്കത്തിൽ നിന്നാണ്. ബാല്യത്തിൽ തന്നെ സംഗീതത്തോടുള്ള ആകർഷണം ജാനകി അമ്മയ്ക്ക് പ്രകടമായിരുന്നു. ശബ്ദശക്തിയും ശ്രുതിബോധവും കൊണ്ടാണ് എസ് ജാനകി സംഗീത ലോകത്ത് തന്നെ കടന്നത്. ജാനകി അമ്മയുടെ ആദ്യകാല പാട്ടുകളിൽ തന്നെ ഒരു നിർമ്മലതയും ഒരു ഫീലിംഗും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുതന്നെ പിന്നീട് എസ് ജാനകിയുടെ സിഗ്നേച്ചറായി മാറി. കേൾക്കാം ജാനകി അമ്മയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം.

ജാനകി അമ്മയുടെ ഏറ്റവും വലിയൊരു ശക്തി എന്താണെന്നറിയോ? ഒരേ ശബ്ദത്തിൽ പല വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വലിയ കഴിവാണ്. അത് നമുക്കെല്ലാം അറിയാമല്ലേ? കാരണം ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം മുതൽ ഒരു വയോധികയായ സ്ത്രീയുടെ ശബ്ദം വരെ ജാനകിയമ്മ പാടുമ്പോൾ സ്വാഭാവികമായിട്ട് മാറുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ഒരു കഴിവുകൊണ്ടാണ് ജാനകിയമ്മ ഒരേ സിനിമയിൽ പല കഥാപാത്രങ്ങൾക്കായി പോലും പാടിയിട്ടുള്ളത്. കേൾക്കാം ജാനകിയമ്മയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള

ജാനകി അമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ അവർ പാടുന്നത് മാത്രമല്ല അഭിനയിക്കുന്നു എന്ന് പോലും നമുക്ക് തോന്നും. ദുഃഖവും സ്നേഹവും വിരഹവും സന്തോഷവും ഇനി ഏത് വികാരമായാലും അതിൻ്റെ ആത്മാവ് ആ ശബ്ദത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കും. ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ വരികൾ മനസ്സിലാകാത്തവർക്ക് പോലും ആ ഒരു ഫീൽ അനുഭവിക്കാൻ കഴിയുന്നത് ഈ ഒരു കഴിവുകൊണ്ടാണ്. കേൾക്കാം നമുക്ക് മധുര ഗീതങ്ങളിലൂടെ ജാനകി അമ്മയുടെ മറ്റൊരു ഗാനം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്ക്, കന്നഡ, അങ്ങനെ ഏത് ഭാഷയിലും പാടുമ്പോൾ ആ ഭാഷയുടെ ശുദ്ധമായ ഉച്ചാരണം അമ്മ പാലിച്ചിരുന്നു. ഇതുകൊണ്ട് ഓരോ ഭാഷയിലും സ്വന്തം ഗായികയായി മാറി ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ സ്വന്തം ആളായി മാറി. വാക്കുകളുടെ ഭാവം നഷ്ടപ്പെടാതെ പാടുക എന്നത് എസ് ജാനകി എന്ന ഗായികയുടെ ഒരു വലിയ പ്രത്യേകത തന്നെയായിരുന്നു. കേൾക്കാം മറ്റൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ.

ഇനി പറയാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത, ജാനകി അമ്മയുടെ പാട്ടുകളിൽ ക്ലാസിക്കൽ സംഗീതത്തിന്റെ സ്വാധീനം വളരെ വ്യക്തമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഗമകങ്ങളാണെങ്കിലും ശ്രുതിയാണെങ്കിലും ലയബോധമാണെങ്കിലും എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ആ കഴിവ് എസ് ജാനകി എന്ന ഗായികയ്ക്കുണ്ട്. അതിനാൽ തന്നെ ലൈറ്റ് മ്യൂസിക്കായാലും ക്ലാസിക്കൽ ഡെപ്ത് നമുക്ക് കേൾക്കാൻ പറ്റും.

ജാനകി അമ്മയുടെ ശബ്ദം ഉയർന്ന ശ്രുതിയിലും താഴ്ന്ന ശ്രുതിയിലും ഒരുപോലെ ശക്തമാണ്. ഹൈ പിച്ച് നോട്ട്സ് എഫോർട്ട്ലെസ് ആയിട്ട് പാടുകയും ഇനി ലോ പിച്ചിൽ നല്ല സോഫ്റ്റ്

പറഞ്ഞില്ലേ, എസ് ജാനകി എന്ന പാട്ടുകാരിയുടെ ഗാനങ്ങൾ നമ്മളെ പല ഫീലിംഗ്സിലൂടെയും കൊണ്ടുപോകുമെന്നുള്ളത്. യെസ്, ജാനകിയമ്മ പാടുമ്പോൾ അവരൊരു കഥാപാത്രമായിട്ട് തന്നെ മാറുകയാണ്. ഒരു ഇന്നസെന്റ് ഹീറോയിൻ ആണെങ്കിൽ ശബ്ദം അതുപോലെ സോഫ്റ്റ് ആയിരിക്കും. ഇനി ഒരു ബോൾഡ് ക്യാരക്ടർ ആണെങ്കിൽ ശബ്ദത്തിൽ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇത് പ്ലേബാക്ക് സിംഗിങ്ങിനെ ആക്ടിംഗ് ആയി മാറ്റിയ ഒരു വലിയ മാറ്റം തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്കതൊന്ന് കുറച്ചും കൂടി അറിയണം എന്നുണ്ടെങ്കിൽ ജാനകിയമ്മയുടെ ഒരു ഗാനം കേട്ടാൽ മതി.

ഒരിക്കലും ഒരേ രീതിയിൽ മാത്രം പാടിയിട്ടില്ല. ജാനകിയമ്മയുടെ കരിയർ മുഴുവൻ പുതിയ ശൈലികൾ പരീക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സായിരുന്നു. ഫോക്ക്, ക്ലാസിക്കൽ, ഇനി വെസ്റ്റേൺ ടച്ച് ആണെങ്കിൽ പോലും എല്ലാം എസ് ജാനകി എന്ന ഗായിക സ്വായത്തമാക്കി. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം.

ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജാനകി അമ്മയുടെ പാട്ടുകളില് ചില സമയങ്ങളിൽ ഒരു സൈലൻസ് വരാറുണ്ട്. അതിന് വളരെയായിട്ടുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് കേട്ടോ. എവിടെ ശ്വാസം എടുക്കണം, എവിടെ ചെറിയ ഇടവേള വേണം, അതൊക്കെ പെർഫെക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഗായിക കൂടിയാണ്. ഇത് പാട്ടിനൊരു സിനിമാറ്റിക് ഫീൽ നൽകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ ജാനകി അമ്മയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം.

ജാനകി, ജാനകി അമ്മ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അമ്മ അല്ലേ. ആ ശബ്ദം ഇന്നും കാലാതീതമാണ്. പുതിയ ഗായകർക്ക് ഒരു പഠന വിഷയം തന്നെയാണ് എസ് ജാനകി എന്ന ഗായികയുടെ സ്റ്റൈൽ. പാട്ട് എങ്ങനെ പാടണം എന്നതിന് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് എസ് ജാനകി. അവരുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ സംഗീതം എത്ര ശക്തമായ ഒരു വികാര ഭാഷയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടത്. ഇനിയും ഒരു കടലുപോലെ ജാനകി അമ്മയുടെ ഗാനങ്ങൾ ഇങ്ങനെ കടക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഇത്രയും ഗാനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്നും വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാറ്റ്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.